सुनो 91.7 FM, कदर्स फेवरेट रेडियो स्टेशन।

सुनो 91.7 FM कतर्स फेवरेट रेडियो स्टेशन रेडियो सुनो।

0: റേഡിയോ നെറ്റ്വർക്ക് ഒരുക്കുന്നു ബാക്ക് ടു സ്കൂൾ. ഓഗസ്റ്റ് 27 അപ്പോ സുദ്രാ മോളിൽ വൈകിട്ട് 3 മണി മുതൽ. കൂടുതൽ വിവരങ്ങൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സ്നോ 91.7 FM. Venue partner, Abu Sidra Mall, where convenience meets choice and community meets style. Abu Sidra Mall, a complete family destination.
1: Gifting partner, Daiso Japan. You name it, we have it.
0: Creative partner, Planet Scribbles Worldwide, where every child's imagination comes alive. For more details, follow Planet Scribbles Gulf on Instagram.
2: Pizza partner, Papa John's. Order, earn, repeat with Papa Rewards. Download Papa John's app and enjoy more rewards.

रेडियो सुनो 91.7 FM कदर्स फेवरेट रेडियो स्टेशन रेडियो सुनो।

0: सुनो 91.7 FM Qatar's favorite radio station.
1: അങ്ങനെ ആദ്യത്തെ അടി നടന്ന ദിവസം തന്നെ അതും നടന്നു, അത് രണ്ടാമതും നടന്നു, മൂന്നാമതും നടന്നു, നടന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ ഞാനും സീമയും കുഞ്ചുവിന്റെ തട്ടുകളിലെ അക്കാലത്തെ ഹിറ്റ് കോമ്പിനേഷനായ കപ്പയും മുട്ടയുമായി മാറുകയായിരുന്നു. ഈ കോംബോ ഒരു എവർഗ്രീൻ ഹിറ്റാവുമെന്ന് കുഞ്ചുവിനെ പോലെ തന്നെ ഞങ്ങളും അടിയുറച്ചു വിശ്വസിച്ചു.

0: सुनो 91.7 FM,
1: कदर्स फेवरेट रेडियो स्टेशन।

0: എന്റെ ഹല റീചാർജിനൊപ്പം എനിക്ക് 10 GB ഫ്രീ ആയി കിട്ടി.
1: എന്ത്?
0: എങ്ങനെ? റീചാർജ് ചെയ്താൽ മാത്രം മതി, ഫ്രീ ഡേറ്റയോ മിനിറ്റുകളോ ലഭിക്കും. ഇന്നലെ എനിക്ക് 50 മിനിറ്റ് ഫ്രീ ആയി കിട്ടിയത്.
1: എല്ലാ ദിവസവും ഇങ്ങനെ കിട്ടുമോ?
0: അതെ, എല്ലാ ദിവസവും.
1: ആഹാ, ഞാൻ എന്താ എന്റെ ഹല നമ്പർ റീചാർജ് ചെയ്യുക.
2: നിങ്ങളുടെ ഡെയിലി സർപ്രൈസ് ഇതാ എത്തിക്കഴിഞ്ഞു. നിങ്ങളുടെ ഹല നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ സർപ്രൈസ് ആയി നേടൂ. ഒരിഡോ ആപ്പിലൂടെ ക്ലെയിം ചെയ്യാം.
3: എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.

0: You are listening to Radio Sino 91.7 FM, Qatar's favorite radio station. Favorite radio station.
1: എന്റെ ഹല റീചാർജിനൊപ്പം എനിക്ക് 10 GB ഫ്രീ ആയി കിട്ടി.
2: എന്ത്?
1: എങ്ങനെ? റീചാർജ് ചെയ്താൽ മാത്രം മതി, ഫ്രീ ഡേറ്റയോ മിനിറ്റുകളോ ലഭിക്കും. ഇന്നലെ എനിക്ക് 50 മിനിറ്റാ ഫ്രീ ആയി കിട്ടിയത്.
2: എല്ലാ ദിവസവും ഇങ്ങനെ കിട്ടുമോ?
1: അതെ നീ, എല്ലാ ദിവസവും.
2: ആഹാ, ഞാൻ എന്താ എന്റെ ഹല നമ്പർ റീചാർജ് ചെയ്യുക.
3: നിങ്ങളുടെ ഡെയിലി സർപ്രൈസ് ഇതാ എത്തിക്കഴിഞ്ഞു. നിങ്ങളുടെ ഹല നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ സർപ്രൈസ് ആയി നേടൂ. ഒരിഡോ ആപ്പിലൂടെ ക്ലെയിം ചെയ്യാം.
4: എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
3: കുരുന്നുകൾ സ്കൂളിലേക്ക് തിരികെ പോകുന്നതിന് മുൻപ് ഒരു ആഘോഷമായാലോ? ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്ക് ഒരുക്കുന്നു ബാക്ക് ടു സ്കൂൾ. ഓഗസ്റ്റ് 27 അപ്പോ സുദ്ര മോളിൽ വൈകിട്ട് 3 മണി മുതൽ. കൂടുതൽ വിവരങ്ങൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ 91.7 FM. Venue partner, Abu Sidra Mall, where convenience meets choice and community meets style. Abu Sidra Mall, a complete family destination.
5: Gifting partner, Daiso Japan. You name it, we have it.
3: Creative partner, Planet Scribbles Worldwide, where every child's imagination comes alive. For more details, follow Planet Scribbles Gulf on Instagram.
6: Pizza partner, Papa John's. Order, earn, repeat with Papa Rewards. Download Papa John's app and enjoy more rewards.

0: സുനോ റേഡിയോ നെറ്റ്വർക്ക് ഒരുക്കുന്നു ബാക്ക് ടു സ്കൂൾ. ഓഗസ്റ്റ് 27 അപ്പോ സുദ്രാ മോളിൽ വൈകിട്ട് 3 മുതൽ. കൂടുതൽ വിവരങ്ങൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ 91.7 FM. Venue partner, Abu Sidra Mall, where convenience meets choice and community meets style. Abu Sidra Mall, a complete family destination.
1: Gifting partner, Daiso Japan. You name it, we have it.
0: Creative partner, Planet Scribbles Worldwide, where every child's imagination comes alive. For more details, follow Planet Scribbles Gulf on Instagram.
2: Pizza partner, Papa John's. Order, earn, repeat with Papa Rewards. Download Papa John's app and enjoy more rewards.

0: സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
1: എസ്സൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ, ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി
0: എസ്സൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500498.
2: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മുതൽ.
3: ഹായ് നമസ്കാരം, ഞാൻ ആന്റണി വർഗീസ് പെപ്പേ.

0: ഡേറ്റയും കോളുകളും ഈ ചെറിയ റീചാർജില്. ഇതെങ്ങനെ കിട്ടി?
1: സിമ്പിൾ, ഇത് ഒരു ഡൂയിൽ നിന്നുള്ള യുവർ സ്പെഷ്യൽ ഓഫർ ആണ്.
0: യുവർ സ്പെഷ്യൽ ഓഫറോ? അതെന്താ?
1: ഇത് എനിക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയ ഒരു ഓഫറാണ്, എന്റെ ഉപയോഗത്തിന് അനുസരിച്ച്.
0: കൊള്ളാലോ, എന്റെ സാധാരണ റീചാർജിനേക്കാൾ എത്രയോ ബെറ്റർ ആണിത്.
1: അതാണ്, എന്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഇത് കറക്റ്റാ. ഒരിടവിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിടവ് ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ.
2: ചെന്നൈ ബീറ്റ്സ്.

ഉണ്ണാലോ? വെറുതെ ഉണ്ണണ്ട, നല്ല ഒരു മുട്ട ഓംലെറ്റ് കൂട്ടി ചോറുണ്ടാലോ. സ്ഥിരമായിട്ട് ഓംലെറ്റ് തയ്യാറാക്കുന്ന രീതി ഒന്ന് മാറ്റി പിടിച്ചേക്കാണ് ഒരു നാടൻ കൂട്ടിൽ നമ്മൾ പാചകം ചെയ്യാൻ പോവാണ്. റേഡിയോ സുനോ മീൽസ് റെഡിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പുണ്ണിയാണ് കൂടെയുള്ളത്. അപ്പം നമ്മൾ പറഞ്ഞ പോലെ ഈ മലയാളികളുടെ ആഹാരത്തിൽ ബ്രേക്ക്ഫാസ്റ്റിലാണെങ്കിലും ശരി, ലഞ്ചിലാണെങ്കിലും ശരി, ഡിന്നറിലാണെങ്കിലും ശരി, പലപ്പോഴും ഓംലെറ്റ് സ്ഥാനം പിടിക്കാറുണ്ട്. അപ്പം നമ്മൾ സാധാരണ മുട്ട പൊട്ടിക്കുന്നു, സവാളയും പച്ചമുളകും അരിഞ്ഞിടുന്നു, അടിക്കുന്നു, ബീറ്റ് ചെയ്യുന്നു, ഉപ്പേർക്കുന്നു, പൊരിച്ചെടുക്കുന്നു, അല്ലെങ്കിൽ ഓംലെറ്റ് അടിച്ചെടുക്കുന്നു. ഇതിൽ നിന്ന് മാറി ഒരു വ്യത്യസ്തമായ രീതിയിലാണ് ഇന്നത്തെ എന്താ പറയുക ഓംലെറ്റ് നമ്മൾ തയ്യാറാക്കാനായിട്ട് പോകുന്നത്. ചേരുവകൾ നോക്കിക്കോളൂ. ചുവന്നുള്ളി വേണം, പച്ചമുളക്, വറ്റൽമുളക്, ഉപ്പ്, കറിവേപ്പില, തേങ്ങ, മുട്ട, ഒരല്പം പാല്. ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക, അതിലേക്ക് പച്ചമുളകും വറ്റൽമുളകും ചെറുതായിട്ട് അരിഞ്ഞ് തന്നെ ചേർക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു നുള്ളി കറിവേപ്പില നുറുക്കിയതും ചേർത്ത് കൈ ഉപയോഗിച്ച് നന്നായിട്ട് തിരുമുക. അതിനുശേഷം മുട്ട പൊട്ടിച്ച് അതിലേക്ക് ഒഴിക്കുക. ഒരു നുള്ളി തേങ്ങ ചിരകിയതും ചെറിയ സ്പൂൺ പാലും ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കുക. അതിലേക്ക് എണ്ണയോ ബട്ടറോ ചേർക്കാം. പാൻ നന്നായിട്ട് ചൂടായ ശേഷം മുട്ടയുടെ ആ മിശ്രിതം അതിലേക്ക് ഒഴിക്കുക. ഇരുവശങ്ങളും വേവിച്ചെടുക്കുക. ചൂടോടുകൂടി ചോറിനൊപ്പം കഴിക്കാൻ പറ്റുന്ന ഒരു ഗംഭീര മുട്ട ഓംലെറ്റ്, സ്പെഷ്യലി ഹോം മെയ്ഡ്. ഇത് മീൽസ് റെഡിയാണ്. അപ്പുണ്ണിയാണ് കൂടെയുള്ളത്.

0: 91.7 FM. 91.7 FM.
1: Qatar's happiness frequency. Radio
2: Sunil. ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020-2525. കുട്ടിക്കുരുന്നുകൾ സ്കൂളിലേക്ക് തിരികെ പോകുന്നതിന് മുൻപ് ഒരു ആഘോഷമായാലോ? ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്ക് ഒരുക്കുന്നു ബാക്ക് ടു സ്കൂൾ. ഓഗസ്റ്റ് 27 അപ്പോ സുദ്ര മോളിൽ വൈകിട്ട് 3 മണി മുതൽ. കൂടുതൽ വിവരങ്ങൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ 91.7 FM. Venue partner, Abu Sidra Mall, where convenience meets choice and community meets style. Abu Sidra Mall, a complete family destination.
3: Gifting partner, Daiso Japan. You name it, we have it.
2: Creative partner, Planet Scribbles Worldwide, where every child's imagination comes alive. For more details, follow Planet Scribbles Gulf on Instagram.
4: Pizza partner, Papa John's. Order, earn, repeat with Papa Rewards. Download Papa John's app and enjoy more rewards.

പച്ചക്കറികൾ ചേർത്തിട്ടുള്ള ഒരു കട്ട്ലറ്റ് ആണെങ്കിലോ ഒരു രക്ഷയില്ല. പച്ചക്കറി ഇഷ്ടമില്ലാത്തവർ പോലും കൊതിയോടെ കഴിക്കുന്ന ഒരു വിഭവം. മീൽ സ്റ്റഡിയുടെ വിശേഷങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള ഈ നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്ന സ്പെഷ്യൽ കട്ട്ലറ്റിന് വേണ്ടിയിട്ടുള്ള ചേരുവകൾ എന്ന് പറഞ്ഞാൽ, വേവിച്ചെടുത്ത ബ്രോക്കോളി, ഉരുളക്കിഴങ്ങ്, ബീൻസ്, ക്യാരറ്റ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കറിവേപ്പില, പിന്നെ പച്ചമുളക്, കുരുമുളക്, പെരുംജീരകം, ഗരം മസാല, മുട്ട, ആവശ്യത്തിന് ഉപ്പ്, ആവശ്യത്തിന് വെളിച്ചെണ്ണ. പച്ചക്കറികളെല്ലാം തന്നെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തതിന് ശേഷം കുറച്ച് മാത്രം വെള്ളം ചേർത്ത് ഉപ്പും മഞ്ഞപ്പൊടിയും ചേർത്ത് അതൊന്ന് വേവിച്ചെടുക്കുക. ഉരുളക്കിഴങ്ങ് പ്രത്യേകം വേവിച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. ഉരുളക്കിഴങ്ങ് വേവിച്ചെടുത്തതിന് ശേഷം നന്നായിട്ട് ഉടയ്ക്കണം. ചെറിയ ചൂടോടുകൂടി തന്നെ അത് ഉടച്ചെടുക്കുക. പച്ചക്കറികൾ വെള്ളം ഊറ്റിക്കളഞ്ഞ് മാറ്റിവെക്കുക. ഒരു ചുവട് കട്ടിയുള്ള പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർക്കുക. അതിലേക്ക് ഉരുളക്കിഴങ്ങ് ഒഴികെയുള്ള എല്ലാ പച്ചക്കറികളും ചേർത്ത് കൊടുക്കുക. ഒപ്പം ചെറുതാക്കി നുറുക്കിയ പച്ചമുളകും ചേർക്കണം. ഒപ്പം കറിവേപ്പില, അതുപോലെ തന്നെ കുരുമുളക് പൊടിയും ചതച്ചു വെച്ച പെരുംജീരവും ഗരം മസാലയും ചേർക്കുക. ഇത് നല്ലപോലെ വഴറ്റിയെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് ചേർക്കാവുന്നതാണ്. എല്ലാം നന്നായി യോജിപ്പിച്ച് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഗരം മസാല കുറവാണെന്ന് തോന്നിയാൽ വീണ്ടും ചേർക്കുക. അതുപോലെ എരിവ് കുറവാണ്, ഏതെങ്കിലുമൊക്കെ ഏറ്റക്കുറച്ചിലൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ഫില്ല് ചെയ്ത് നികത്തി പോവുക എന്നുള്ളൂ, മാത്രമേ ഉള്ളൂ. എല്ലാം നല്ലപോലെ മിക്സ് ചെയ്ത് വെള്ളത്തിൻ്റെ അംശം ഒട്ടും ഇല്ലാന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം കുറച്ച് കയ്യിലെടുത്ത് ഉരുട്ടാൻ നോക്കുമ്പോൾ ഉരുട്ടാൻ സാധിക്കുന്നുണ്ടെങ്കിൽ മിക്സിങ് അവസാനിപ്പിച്ച് ചട്ടിയിൽ നിന്ന് മാറ്റാം. അതിനുശേഷം നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു മോഡലിലേക്ക് അതിനെ നമുക്ക് മാറ്റിയെടുക്കാം. ചിലപ്പോൾ ചിലരൊക്കെ ഈ കുഞ്ഞുങ്ങൾക്കൊക്കെ വേണ്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് ഹാർട്ടിൻ്റെ ചിഹ്നവും അതല്ലെങ്കിൽ പല ഷേപ്പിലും ഓവൽ ഷേപ്പിലൊക്കെ തയ്യാറാക്കിയിടുക. അങ്ങനെ അത് പരത്തിയതിന് ശേഷം മുട്ടയിൽ മുക്കി നല്ല തെളിച്ച എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാവുന്നതാണ്. ഇത്തരത്തിലെല്ലാ കട്ട്ലറ്റും തയ്യാറാക്കി എടുക്കുക. ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിച്ച് കഴിക്കാൻ പറ്റുന്ന സംഭവമാണ്. വൈകുന്നേരം 4 മണി ചായക്കാണെങ്കിൽ പൊളിയും.

0: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
1: എസ്സൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ, ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി
0: എസ്സൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500499.
2: ഹായ് എല്ലാവർക്കും, നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം മിനിയ.
3: യു ആർ ലിസ്ണിംഗ് ടു
2: റേഡിയോ സുനോ 91.7 FM.

0: ഓണങ്ങെത്തി, എല്ലാം തയ്യാറാക്കി തുടങ്ങണ്ടേ. ഓണത്തിന് ഏറ്റവും ആദ്യം നമ്മൾ തയ്യാറാക്കി വെക്കുന്ന ഒരു കാര്യമുണ്ട്, ശർക്കര വരട്ടി അല്ലേ. മീൽ സ്റ്റഡിയാണ് കേട്ടുകൊണ്ടിരിക്കുന്ന അപ്പുണ്ണിയാണ് കൂടെയുള്ളത്. അപ്പോൾ എന്തായാലും ശർക്കര വരട്ടി വീട്ടിൽ തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കുന്ന ഒരു രീതിയിലേക്കാണ് നമ്മളിതിനെ കൊണ്ടുവരുന്നത്. ശർക്കര ഒരു 2 കട്ട വലുത് വേണം, ചുക്കുപൊടി വേണം 1/2 ടീസ്പൂൺ, നേന്ത്രക്കായ 2 എണ്ണം വേണം, അതുപോലെ തന്നെ ഏലക്കായ വേണം 3 എണ്ണം, അരിപ്പൊടി 1 ടീസ്പൂൺ വേണം, ജീരകം വേണം പൊടിച്ചത് 1/2 സ്പൂൺ, എണ്ണ ആവശ്യത്തിന്. ആദ്യം തന്നെ നേന്ത്രക്കായയുടെ തൊലിയൊക്കെ കളഞ്ഞ് നീളത്തിൽ 2 ആയിട്ട് കീറുക. അതിനുശേഷം അത് ഒരു 1/2 സെന്റിമീറ്റർ കനത്തിൽ മുറിച്ച് വയ്ക്കുക. ശേഷം ഈ കഷ്ണങ്ങൾ വെള്ളത്തിലിട്ട് കറ പോകുന്നത് വരെ നന്നായി കഴുകിയെടുക്കുക. അതിനുശേഷം ചീനച്ചട്ടിയിൽ എണ്ണയൊഴിച്ച് തിളക്കാൻ വയ്ക്കുക. തിളച്ച് കഴിയുമ്പോൾ നേന്ത്രക്കായ കഷ്ണങ്ങൾ ചെറു തീയിൽ വറുത്ത് കോരുക. ശേഷം കോരിയെടുത്ത് ചൂട് മാറാൻ വയ്ക്കുക. ഒരു പാത്രത്തിൽ ശർക്കര കുറച്ച് വെള്ളം ഒഴിച്ച് ഉരുക്കിയെടുക്കുക. നന്നായിട്ട് ഉരുകി കഴിഞ്ഞാൽ തൊട്ട് നോക്കിയാൽ അതിൻ്റെ ഒരു നൂൽപ്പരുവം വരുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്തുക. അതിനുശേഷം തയ്യാറാക്കി വെച്ചിരിക്കുന്ന കായ വറുത്തത് ഇതിലേക്കിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം തീ അണച്ച് 2 മിനിറ്റ് നേരം വെച്ചതിന് ശേഷം ഇതിലേക്ക് ജീരകപ്പൊടി, ഏലക്കാപ്പൊടി, ചുക്കുപൊടി എന്നിവ ചേർത്ത് കൊടുക്കുക. അവസാനം അരിപ്പൊടിയും വെതിരി കൊടുക്കുക. തണുത്തു കഴിഞ്ഞാൽ ശർക്കര വരട്ടി ക്രിസ്പിയായി വരുന്നതായിരിക്കും. അപ്പോൾ ഓണത്തിന് തൂശനിലയിൽ തുമ്പത്ത് വിളമ്പാൻ ശർക്കര വരട്ടിയും റെഡി.
1: എന്താട്ടോ പോതുമാക്കളുണ്ട്.

0: सुनो 91.7 FM Qatar's favorite radio station.
1: ഹിലാൽ ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020 2525.

0: ദിവ്യവചനങ്ങളിലൂടെ. നിങ്ങൾ മൂന്ന് പേരുള്ളപ്പോൾ രണ്ടുപേർ മാറി നിന്ന് സ്വകാര്യം പറയരുത്.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
2: ഇപ്പോൾ ലഹരമാങ്ങിനുള്ള സമയം.

നേരത്തെ ശർക്കര വറ്റി റെഡിയാക്കി എന്നുണ്ടെങ്കിൽ ഇനി ഓണത്തിനൊരു കിട്ടില്ലം പായസം തയ്യാറാക്കിയാലോ, ഒരു ഏത്തപ്പഴ പായസം തയ്യാറാക്കി എടുത്താലോ. ഏത്തപ്പഴം ചെറുതായിട്ട് അരിഞ്ഞത് ഒരു കപ്പ് എടുക്കുക, ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് എടുക്കുക, റവ ഒരു 1.5 ടേബിൾ സ്പൂൺ വേണം, പഞ്ചസാര ഒരു 1.25 കപ്പ് വേണം, തേങ്ങാപ്പാൽ വേണം, 1 പാല് 1 കപ്പ്, 2 പാല് 4 കപ്പ് വേണം, നെയ്യ് വേണം 1 ടേബിൾ സ്പൂൺ, ഏലക്കാപ്പൊടി വേണം 1/2 ടീസ്പൂൺ, അണ്ടിപ്പരിപ്പ് 1/2 ടീസ്പൂൺ, കിസ്മിസ് 1/2 ടീസ്പൂൺ. ചുവട് കട്ടിയുള്ള ഒരു പാത്രത്തിൽ 1/2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് ചൂടാകുമ്പോൾ ഇഞ്ചി അരിഞ്ഞ് അതിലേക്ക് ചേർക്കുക. ബ്രൗൺ നിറമാകുന്ന സമയത്ത് ഏത്തപ്പഴം അരിഞ്ഞതും റവയും പഞ്ചസാരയും ചേർത്ത് നന്നായിട്ട് വഴറ്റുക. ഇതിലേക്ക് തേങ്ങയുടെ 2 പാല് ചേർത്ത് കൊടുക്കുക. അത് തിളച്ച് കുറുകി വരുന്ന സമയത്ത് 1 പാൽ ചേർത്ത് വാങ്ങുക. ബാക്കി നെയ്യിൽ അണ്ടിപ്പരിപ്പും കിസ്മിസും വറുത്ത് പായസത്തിൽ ചേർക്കുക. ഏലക്കാപ്പൊടി ചേർത്ത് ചൂടോടുകൂടി വിളമ്പാം നമ്മുടെ ഏത്തപ്പഴ പായസം. എന്തായാലും ഏത്തപ്പഴത്തിന് ഇപ്പം ഇച്ചിരി വിലയൊക്കെ കൂടി നിൽക്കുന്ന സമയമാണ്, എന്നാലും ഓണമൊക്കെ ആയല്ലേ, ഓണസമയത്ത് ഇങ്ങനെ സ്പെഷ്യലായിട്ടൊക്കെ എന്തെങ്കിലും നമ്മൾ തയ്യാറാക്കി തന്നെ ഇരിക്കണം. അങ്ങനെ വിശേഷങ്ങളെല്ലാം കഴിഞ്ഞ് മീൽ സ്റ്റഡിയിൽ നിന്ന് എനിക്ക് ടാറ്റ ബൈ ബൈ പറയേണ്ട സമയമായിരിക്കുകയാണ്. അപ്പോൾ എല്ലാ വീക്കെൻഡിലും നമ്മൾ പറയുന്ന പോലെ ആഘോഷിക്കുക, ആഘോഷിക്കുക, ആഘോഷങ്ങൾ അതിരുകടക്കരുത്.

0: brought to you by
1: അത്തരമണക്കുന്ന ഖത്തറിൽ അസുറൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500499.

നമസ്കാരം, അസ്സലാമു അലൈക്കും. സമയം അങ്ങനെ 12 മണി കഴിഞ്ഞിരിക്കുകയാണ്. ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സിനോ 91.7 FM-ൽ ഇനി മുൻചുള്ള മാപ്പിള പാട്ടുകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഇഷൽ ഖത്തറിന്റെ സമയമാണ്. കൂടെയുള്ളത് ഞാൻ ആശിയാണ്. അങ്ങനെ നമ്മൾ കാത്തിരുന്നൊരു വെള്ളിയാഴ്ചയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള മാപ്പിള പാട്ടുകളൊക്കെ ഇഷൽ ഖത്തറിലൂടെ കേൾക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ മെസ്സേജ് അയക്കാം 5000 എന്ന നമ്പറിലേക്ക്. സോ മാപ്പിള പാട്ടുകൾ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒത്തിരി ഒത്തിരി ഒത്തിരി ഗാനങ്ങളുണ്ട് അല്ലെ. ഒരുപാട് വർഷങ്ങൾ പിന്നോട്ട് പോകുമ്പോൾ മാപ്പിള പാട്ടുകൾ ജീവിതത്തിന്റെ ഭാഗമായിരുന്ന ഒരു തലമുറ ഉണ്ടായിരുന്നു. അവിടെ നിന്നും വിവാഹവേദിയിലും യുവജനോത്സവങ്ങളിലും അതുപോലെ സിനിമയിലേക്കുമൊക്കെ മാത്രമായി പോയിരിക്കുകയാണ് മാപ്പിള പാട്ടുകൾ. ഇന്നും മലബാറിൽ വിവാഹ നാളുകളിൽ രാവിനെ പകലാക്കുന്ന മാപ്പിള പാട്ട് ഗാനമേളകൾ പതിവാണല്ലേ. ഒരു സംസ്കാരത്തിലേക്ക് അലിഞ്ഞു ചേർന്നിരിക്കുന്ന മനോഹരമായ സംഗീത സംസ്കാരമാണ് മാപ്പിള പാട്ടുകൾ. ആ മാപ്പിള പാട്ടുകളുടെ ചരിത്ര വഴികളിലൂടെയാണ് ഇന്ന് ഇഷൽ ഖത്തറിലൂടെ നമ്മളിങ്ങനെ സഞ്ചരിക്കാനായിട്ട് പോകുന്നത്. അതിനു മുൻപ് നല്ലൊരു ഗാനത്തിന് ശേഷം നമുക്ക് തിരിച്ചെത്താം. ഇത് റേഡിയോ 91.7 FM കേട്ട് കൂട്ടുകൂടാം.

0: ഹലോ നമസ്കാരം, ഞാൻ സുദേവ് നായർ.
1: 500 മൈക്കുകളുടെ അടുത്ത് ഞാൻ കുറച്ചുകൂടി മര്യാദ പ്രതീക്ഷിച്ചു.
2: യു ആർ ലിസണിംഗ് ടു
0: റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
3: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
4: എസ്സൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ. ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ, അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സൻസ്.
3: എസ്സൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500-4998.
5: എടാ, വണ്ടിക്ക് നല്ലൊരു പ്രീമിയം ലുക്ക് കൊണ്ടുവരണമെന്നുണ്ട്, പക്ഷേ വിചാരിക്കുന്ന ബഡ്ജറ്റിൽ ഒതുങ്ങുമെന്ന്.
6: ഞാൻ എന്റെ വണ്ടി ചെയ്ത പോലെ തന്നെ നേരെ ബദീഹ കാർ ആക്സസറീസിലേക്ക് പോയാൽ മതി. പിന്നെ വീട്ടിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും അവര് തന്നെ വന്ന് സെറ്റ് ആക്കി തരും. നമ്മുടെ വണ്ടിക്ക് വേണ്ടതെല്ലാം ഒരൊറ്റ കൂടെ കീഴിൽ കിട്ടും.
5: എന്നാ പിന്നെ നീ ആ കോണ്ടാക്ട് ഒന്ന് തന്നെ.
6: 6000-7124.
3: ഖത്തറിലും നാട്ടിലും ഒരേപോലെ വിശ്വസിക്കാവുന്ന നിങ്ങളുടെ സ്വന്തം ഓട്ടോമോട്ടീവ് സർവീസ് പാർട്ണർ ബദീഹ കാർ ആക്സസറീസ്, അൽതുമാമ.

0: brought to you by
1: അത്തരമണക്കുന്ന ഖത്തറിൽ അസറൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ് ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500499.

0: This is Radio Suno.
1: 91.7 FM.
0: Qatar's favorite radio station.
2: ഓണസദ്യ റെഡിയാണ്. പായസം എവിടുന്ന?
3: ദസോറ പായസം ഖത്തറുണ്ടല്ലോ. അവിടുത്തെ സ്പെഷ്യൽ തണുത്ത ചണ്ട കോക്കനട്ട് പായസം ഇല്ലേ, ഒരിക്കൽ കഴിച്ചവർ വീണ്ടും വീണ്ടും അന്വേഷിച്ചെത്തും.
2: പാലട, അടപ്രഥമൻ എല്ലാം ഇപ്പോൾ തന്നെ പ്രീ ബുക്ക് ചെയ്യാം. ഈ ഓണത്തിന് മധുരം നിറയട്ടെ ദസോറ പായസം ഖത്തറിനൊപ്പം. വക്ര സൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304.
4: ഹിലാൽ ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020-2525.

0: brought to you by
1: അത്തരമണക്കുന്ന ഖത്തറിൽ അസറൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500499.

വെൽക്കം ബാക്ക് ടു ഖത്തേഴ്സ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ 91.7 FM ൽ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇഷൽ ഖത്തറാണ്, കൂടെയുള്ളത് ഞാൻ ആശയാണ്. 1954 ഇറങ്ങിയ രാഷ്ട്രപതിയുടെ വെള്ളി മെഡൽ നേടിയ ഒരു സിനിമ, പി ഭാസ്കരനും രാമു കാരേട്ടും ചേർന്ന് സംവിധാനം ചെയ്ത നീലക്കുയിൽ. ആ സിനിമയിലാണ് ആദ്യമായി മലയാള സിനിമയിലെ ഒരു മാപ്പിളപ്പാട്ട് വരുന്നത്. ഈ ഗാനം അറിയാത്തവര് തന്നെ ചുരുക്കമായിരിക്കും അല്ലെ, കായലരികത്ത് വലയെറിഞ്ഞപ്പോൾ എന്ന് തുടങ്ങുന്ന പാട്ട്. ഈ ഗാനം കെ രാഘവൻ മാസ്റ്റർ ചിട്ടപ്പെടുത്തി ആലപിച്ചത് ഒരു ചരിത്രത്തിന്റെ ഭാഗമാകാൻ വേണ്ടിയായിരുന്നു. മലയാള സിനിമയിൽ പിന്നീട് മാപ്പിളപ്പാട്ടുകളുടെ വസന്തം സൃഷ്ടിക്കാൻ രാഘവൻ മാസ്റ്റർക്കായിട്ടുണ്ട്. സിനിമയിലെ ആദ്യ മാപ്പിളപ്പാട്ടിന് ഈണം നൽകി ആലപിച്ച രാഘവൻ മാസ്റ്ററുടെ കാര്യം പോലെ തന്നെയാണ് പി ഭാസ്കരൻ മാഷിന്റെയും. ആദ്യമായി ഒരു മാപ്പിളപ്പാട്ട് മലയാള സിനിമയിൽ വരുമ്പോൾ അതിന് വരികൾ എഴുതിയതും സിനിമയുടെ സംവിധായകന്റെ തൊപ്പി തലയിലണിഞ്ഞതും ഭാസ്കരൻ മാഷ് എന്ന സ്നേഹപൂർവ്വം മലയാളക്കരെ വിളിക്കുന്ന പി ഭാസ്കരനായിരുന്നു. ഭാസ്കരൻ മാഷും രാഘവൻ മാഷും നൽകിയ തുടക്കം പിഴച്ചില്ല. പിന്നീട് അവിടെ നിന്നും മലയാള സിനിമയിലേക്ക് വന്ന മാപ്പിളപ്പാട്ടുകൾ ഒട്ടനവധിയാണ്. അതിലേക്ക് വരാം. അതിനു മുൻപ് നല്ല മുഞ്ചുള്ളൊരു പാട്ടിന് ശേഷം നമുക്ക് തിരിച്ചെത്താം. ഇത് റേഡിയോ 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 91.7 FM.
1: Qatar's happiness frequency.
2: Now, available on Uridu TV channel number 911.
3: ഇത്രയും ഡേറ്റയും കോളുകളും ഈ ചെറിയ റീചാർജിലും ഇതെങ്ങനെ കിട്ടി?
4: സിമ്പിൾ, ഇത് ഉറുഡുവിൽ നിന്നുള്ള യുവർ സ്പെഷ്യൽ ഓഫർ ആണ്.
3: യുവർ സ്പെഷ്യൽ ഓഫറോ? അതെന്താ?
4: ഇത് എനിക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയ ഒരു ഓഫറാണ്, എന്റെ ഉപയോഗത്തിന് അനുസരിച്ച്.
3: കൊള്ളാലോ, എന്റെ സാധാരണ റീചാർജിനേക്കാൾ എത്രയോ ബെറ്റർ ആണിത്.
4: അതാണ്, എന്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഇത് കറക്റ്റാ. ഒരിടവിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിടവ് ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ.
5: അതെ, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
6: ആകെ സെഡാണ് മോനെ.
7: സംസമിൽ നിന്നൊരു മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
5: സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്.

0: Dubai.
1: അത്തരമണക്കുന്ന ഖത്തറിൽ അസറൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്, ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500499.

മുൻചുള്ള മാപ്പിള പാട്ടിന്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് റേഡിയോ സുന 91.7 FM-ൽ കേട്ടോണ്ടിരിക്കുന്നത് ഇഷൽ ഖത്തറാണ്. കൂടെയുള്ളത് ഞാൻ ആശയാണ്. ഇന്ന് ഏതൊരു മാപ്പിള പാട്ടിന്റെ ആരാധകനും ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന പഴമയുടെ മാധുര്യം തുളുമ്പുന്ന കുറച്ച് മാപ്പിള പാട്ടുകൾ ഉണ്ടാകും. അതിലേറെയും രാഘവൻ മാസ്റ്ററാണ് സംഗീതം നിർവഹിച്ചത് എന്ന് എത്ര പേര് ഓർക്കുന്നു എന്ന് വ്യക്തമല്ല. ഒരുപക്ഷെ ഞാൻ ആ പാട്ടുകളുടെ ലിസ്റ്റ് പറയുമ്പോൾ അതിലേതെങ്കിലുമൊക്കെ പാട്ടുകൾ നിങ്ങളുടെ ഫേവറേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നതാവും. കായലരികത്ത് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്, അതുപോലെ തന്നെ അഹദൂന്റെ തിരുനാമം, നാദാപുരം പള്ളിയിലെ തുടങ്ങിയ ഒരു പിടി ഗാനങ്ങൾ. വി ടി മുരളി എന്ന പേര് മലയാള സംഗീത ആസ്വാദകരുടെ മനസ്സിൽ തുന്നിച്ചേർത്തത് മാസ്റ്റർ ഈണം നൽകിയ ഓത്തു പള്ളിയിൽ അന്ന് നമ്മൾ തുടങ്ങുന്ന ഈ ഒരൊറ്റ മാപ്പിളപ്പാട്ടാണെന്ന് ആലോചിച്ച് നോക്കുമ്പോൾ തന്നെ അറിയാം മാപ്പിളപ്പാട്ടിന്റെ മലയാളക്കരയിലെ സ്വീകാര്യത. അതിലേക്ക് വരാം. അതിനു മുൻപ് നല്ല മുഞ്ചുള്ളൊരു പാട്ടിന് ശേഷം നമുക്ക് തിരിച്ചെത്താം. ഇത് റേഡിയോ സുന 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: are listening to Radio Suno 91.7 FM.
1: Qatar's favorite radio station.
2: എടാ, വണ്ടിക്ക് നല്ലൊരു പ്രീമിയം ലുക്ക് കൊണ്ടുവരണമെന്നുണ്ട്. പക്ഷേ വിചാരിക്കുന്ന ബഡ്ജറ്റിൽ ഒതുങ്ങുമെന്ന.
3: ഞാൻ എന്റെ വണ്ടി ചെയ്ത പോലെ തന്നെ നേരെ ബദീഹ കാർ ആക്സസറീസിലേക്ക് പോയാൽ മതി. പിന്നെ വീട്ടിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും അവര് തന്നെ വന്ന് സെറ്റ് ആക്കി തരും. നമ്മുടെ വണ്ടിക്ക് വേണ്ടതെല്ലാം ഒരൊറ്റ കുടക്കിൽ കിട്ടും.
2: എന്നാ പിന്നെ നീ ആ കോൺടാക്ട് ഒന്ന് തന്നെ.
3: 6000 7124.
0: ഖത്തറിലും നാട്ടിലും ഒരേപോലെ വിശ്വസിക്കാവുന്ന നിങ്ങളുടെ സ്വന്തം ഓട്ടോമോട്ടീവ് സർവീസ് പാർട്ണർ ബദീഹ കാർ ആക്സസറീസ് അൽതുമാമ. ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020 2525.

0: Dubai.
1: അത്തരമണക്കുന്ന ഖത്തറിൽ അസറൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്, ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500499.

വെൽക്കം ബാക്ക് ടു ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സിനോ 91.7 FM-ൽ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇഷൽ ഖത്തറാണ്, കൂടെയുള്ളത് ഞാൻ ആശയാണ്. അഹദോന്റെ തിരുനാമം, ഈ ഗാനം ഒരിക്കലെങ്കിലും കേൾക്കാത്തവർ കുറവായിരിക്കും അല്ലെ. സലാം കാരശ്ശേരി നിർമ്മിച്ച് 1979 പുറത്തിറങ്ങിയ 14-ാം രാവ് എന്ന സിനിമയിലെ ഈ മനോഹര ഗാനം നിലമ്പൂർ ഷാജി എന്ന പ്രമുഖ ഗായകന്റെ ശബ്ദത്തിലൂടെയാണ് നമ്മൾ ആദ്യമായി കേട്ടത്. പൂവച്ചൽ ഖാദറിന്റെ വരികൾക്ക് കെ രാഘവൻ മാസ്റ്റർ സംഗീതം പകർന്ന ഈ ഗാനം പിന്നീട് അങ്ങോട്ട് വേദികളായ വേദികളെല്ലാം ആസ്വാദകരുടെ ഇഷ്ടഗാനമായി മാറി. ആദ്യ ഗാനം തന്നെ ഹിറ്റായെങ്കിലും സിനിമയുടെ മായിക ലോകത്ത് നിന്ന് അധികമൊന്നും അവസരങ്ങൾ നിലമ്പൂർ ഷാജിയെ തേടിയെത്തിയില്ല. എങ്കിലും ഇന്നും പാട്ടിന്റെ വഴിയിൽ അദ്ദേഹത്തിന്റേതായ യാത്ര തുടരുകയാണ്. അദ്ദേഹത്തിന്റെ മറ്റൊരു ഹിറ്റ് ഗാനമാണ് അബുദാബിയിലുള്ള എഴുത്തുപെട്ടി എന്ന് തുടങ്ങുന്ന ഗാനം. കൂടാതെ 100 മാപ്പിള പാട്ടുകൾക്ക് അദ്ദേഹം ശബ്ദം പകരുകയും സംഗീതം നൽകുകയും ചെയ്തിട്ടുണ്ട്. നിലമ്പൂർ ഷാജി എന്ന കലാകാരനെ ഓർത്തുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ആദ്യ ഗാനം അഹദോന്റെ തിരുനാമം എന്ന പാട്ടിന് ശേഷം നമുക്ക് തിരിച്ചെത്താം. ഇത് റേഡിയോ 91.7 FM കേട്ട്.

0: അപ്പൊ ചന്ദ്രശേഖരിക്കും സൂപ്പർ ഹീറോ ആണോ?
1: യു ആർ ലിസ്ണിംഗ് ടു റേഡിയോ സുനോ 91.7.
2: അതെ, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
3: ആകെ സെഡാണ് മോനെ.
4: സംസമീന്ന് ഒരു മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനെ പോയാലോ?
2: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്. ഹിലാൽ ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020252525.

0: brought to you by
1: അത്തരമണക്കുന്ന ഖത്തറിൽ അസറൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500499.

0: ഡേറ്റയും കോളുകളും ഈ ചെറിയ റീചാർജിലും. ഇതെങ്ങനെ കിട്ടി?
1: സിമ്പിൾ, ഇത് ഒരു ഡൂയിൽ നിന്നുള്ള യുവർ സ്പെഷ്യൽ ഓഫർ ആണ്.
0: യുവർ സ്പെഷ്യൽ ഓഫറോ? അതെന്താ?
1: ഇത് എനിക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയ ഒരു ഓഫറാണ്, എന്റെ ഉപയോഗത്തിന് അനുസരിച്ച്.
0: കൊള്ളാലോ, എന്റെ സാധാരണ റീചാർജിനേക്കാൾ എത്രയോ ബെറ്റർ ആണിത്.
1: അതാണ്, എന്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഇത് കറക്റ്റാ. ഒരിടവിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിടവ് ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ.
0: എടാ, വണ്ടിക്ക് നല്ലൊരു പ്രീമിയം ലുക്ക് കൊണ്ടുവരണമെന്നുണ്ട്, പക്ഷേ വിചാരിക്കുന്ന ബഡ്ജറ്റിൽ ഒതുങ്ങുമെന്ന്.
2: ഞാൻ എന്റെ വണ്ടി ചെയ്ത പോലെ തന്നെ നേരെ ബദീഹ കാർ ആക്സസറീസിലേക്ക് പോയാൽ മതി. പിന്നെ വീട്ടിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും അവര് തന്നെ വന്ന് സെറ്റ് ആക്കി തരും. നമ്മുടെ വണ്ടിക്ക് വേണ്ടതെല്ലാം ഒരൊച്ച കൂടെ കീഴിൽ കിട്ടും.
0: എന്നാ പിന്നെ നീ ആ കോൺടാക്ട് ഒന്ന് തന്നെ.
2: 6000 7124.
1: ഖത്തറിലും നാട്ടിലും ഒരേപോലെ വിശ്വസിക്കാവുന്ന നിങ്ങളുടെ സ്വന്തം ഓട്ടോമോട്ടീവ് സർവീസ് പാർട്ണർ ബദീഹ കാർ ആക്സസറീസ്, അൽതുമാമ.

2002 കാലഘട്ടത്തിൽ മലപ്പുറത്ത് പ്രസിദ്ധീകരിച്ച മാപ്പിള റിവ്യൂ എന്ന മലയാള മാസികയിൽ ആദ്യമായി മാപ്പിളപ്പാട്ടിന്റെ ഇശലിയിലുള്ള ഒരു ഗാനം അച്ചടിച്ചു വരികയാണ്. ആ ഗാനം ഇന്നും നമ്മൾ ഓരോരുത്തരും പാടി നടക്കുന്നു എന്നുള്ളതാണ് സത്യം. ഏതാണ്

ഈ ഗാനം പിന്നീട് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ബാല്യകാല സഖിയിലും അച്ചടിച്ചു വന്നു. പിന്നീട് ബാല്യകാല സഖി സിനിമയായപ്പോ ഈ പാട്ട് ദാസേട്ടന്റെ ശബ്ദത്തിൽ നമ്മൾ ഓരോരുത്തരും കേട്ടു. ഈ പാട്ടിന്റെ വരികൾ എഴുതിയിരിക്കുന്നത് കെ ടി മുഹമ്മദ് ആണ്. രാഘവൻ മാസ്റ്റർ 98-ാമത്തെ വയസ്സിലാണ് ഈ ഒരു പാട്ടിന് ഈണമിടുന്നത്. അങ്ങനെ ഒത്തിരി പ്രത്യേകതകളുള്ള മനോഹരമായിട്ടുള്ളൊരു ഗാനം. ആ ഒരു പാട്ടിന് ശേഷം നമുക്ക് തിരിച്ചെത്താം. ഇത് റേഡിയോ 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: सुनो 91.7 FM Qatar's favorite radio station.
1: ഓണസദ്യ റെഡിയാണ്. പായസം എവിടുന്നാ?
2: ഡെസോറോ പായസം ഖത്തറുണ്ടല്ലോ, അവിടുത്തെ സ്പെഷ്യൽ തണുത്ത ചണ്ട കോക്കനട്ട് പായസം ഇല്ലേ, ഒരിക്കൽ കഴിച്ചവർ വീണ്ടും വീണ്ടും അന്വേഷിച്ചെത്തും.
3: പാലട

0: എല്ലാം ഇപ്പോൾ തന്നെ പ്രീ ബുക്ക് ചെയ്യാം. ഈ ഓണത്തിന് മധുരം നിറയട്ടെ. ഡെസോറ പായസം ഖത്തറിനൊപ്പം വക്ര സൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304.
1: ഹിലാൽ ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020-2525.
2: ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിവ്സനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
3: പ്ലസ് ബെൽ GCC റേഡിയോ നാടക മത്സരം സീസൺ 4.
2: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ID PR@suno.qa.
3: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.

0: Dubai.
1: അത്തരമണക്ക് ഖത്തറിൽ അസറൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്, ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500499.

ടു ഖത്തേഴ്സ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ 91.7 FM ൽ കേട്ടോണ്ടിരിക്കുന്നത് ഇഷൽ ഖത്തറാണ്. കൂടെയുള്ളത് ഞാൻ ആശയാണ്. മലയാള സിനിമയിൽ ആദ്യമായിട്ടൊരു മാപ്പിള പാട്ട് വന്നത് നീലക്കുയിലിലെ കായലരികത്ത് എന്ന് തുടങ്ങുന്ന ഗാനമാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ. എന്നാൽ ഇതിനു മുൻപ് മാപ്പിളപ്പാട്ടിന്റെ ഈരടികൾ സിനിമയിലേക്ക് വന്നിട്ടുണ്ട്. അത് മലയാള സിനിമയിലല്ല, തമിഴ് സിനിമയിലാണ്. അപൂർവ സഹോദരന്മാർ എന്ന തമിഴ് ചിത്രത്തിൽ അന്നത്തെ അനുഗ്രഹീത ഗായകനായ കൊച്ചിൻ അബ്ദുൽ ഖാദർ ഹാജിയാണ് ഈ ഒരു ഗാനം ആലപിച്ചിട്ടുള്ളത്. വിവിധ ഭാഷകളിലുള്ള ഗാനങ്ങൾക്കിടയിൽ മാപ്പിളപ്പാട്ട് ശീലിലുള്ള ഏതാനും വരികൾ മാത്രം. എന്തിനാണ് പൂങ്കരളെ പന്തിരണ്ടിലാക്കണ എന്ന് തുടങ്ങുന്ന കുറച്ച് വരികളാണ് ആ ഒരു സിനിമയിൽ വന്നിട്ടുണ്ടായിരുന്നത്. ഇതിനുശേഷം അമ്മ എന്ന സിനിമയിൽ കെസ് രീതിയിലുള്ളൊരു മാപ്പിളപ്പാട്ട് പുറത്തു വന്നു. ഇതിന്റെ രചന നിർവഹിച്ചത് പി ഭാസ്കരൻ മാഷായിരുന്നു. ആ സമയത്ത് അദ്ദേഹം കോഴിക്കോട് റേഡിയോ നിലയത്തിൽ ആർട്ടിസ്റ്റ് ആയിരുന്നു. മലപ്പുറം ജില്ലയിലെ അങ്ങാടിപ്പുറത്തുകാരൻ കോച്ചാട്ടിൽ ബാലകൃഷ്ണ മേനോനായിരുന്നു ഈ ഒരു ഗാനം ആലപിച്ചത്. അദ്ദേഹം പിന്നീട് നീലക്കുയിൽ എന്ന ചിത്രത്തിലെ കായലരികത്ത് വലയെറിഞ്ഞപ്പോ എന്ന ഗാനത്തിൽ അഭിനയിച്ചിട്ടുമുണ്ട്. അതിനുശേഷമുള്ള മാപ്പിളപ്പാട്ട് യാത്ര തുടരാം നല്ല മൊഞ്ചുള്ള ഒരു ഗാനത്തിന് ശേഷം. ഇത് റേഡിയോ 91.7 FM കേട്ട് കേട്ട്.

0: നമ്മുടെ രംഗച്ചടൻ കാണിക്കും എന്ന് പറഞ്ഞാൽ കാണിക്കും. അമ്പാൻ ദർശി
1: ഓടി മക, യു ആർ ലിസ്ണിംഗ് ടു റേഡിയോ സുനോ 91.7.
2: Radio Suno 91.7 FM,
3: Qatar's favorite radio station.
4: സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
5: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ, ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി
4: എസ്സെൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500499.
6: എടാ, വണ്ടിക്ക് നല്ലൊരു പ്രീമിയം ലുക്ക് കൊണ്ടുവരണമെന്നുണ്ട്, പക്ഷേ വിചാരിക്കുന്ന ബഡ്ജറ്റിൽ ഒതുങ്ങുമെന്ന്.
7: ഞാൻ എന്റെ വണ്ടി ചെയ്ത പോലെ തന്നെ നേരെ ബദീഹ കാർ ആക്സസറീസിലേക്ക് പോയാൽ മതി. പിന്നെ വീട്ടിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും അവര് തന്നെ വന്ന് സെറ്റ് ആക്കി തരും. നമ്മുടെ വണ്ടിക്ക് വേണ്ടതെല്ലാം ഒരൊച്ച കൂടെ കീഴിൽ കിട്ടും.
6: എന്നാ പിന്നെ നീ ആ കോൺടാക്ട് ഒന്ന് തന്നെ.
7: 6000 7124.
4: ഖത്തറിലും നാട്ടിലും ഒരേപോലെ വിശ്വസിക്കാവുന്ന നിങ്ങളുടെ സ്വന്തം ഓട്ടോമോട്ടീവ് സർവീസ് പാർട്ണർ ബദീഹ കാർ ആക്സസറീസ്, അൽതുമാമ.

വെൽക്കം ബാക്ക് ടു ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സിനോ 91.7 എഫ്എമ്മിൽ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇഷൽ ഖത്തറാണ്, കൂടെയുള്ളത് ഞാൻ ആശയാണ്. 1950കൾക്ക് ശേഷം മാപ്പിളപ്പാട്ടുകളിലെ പാടിപ്പതിഞ്ഞ ഇഷലുകൾ നാടകങ്ങൾ ഇടം നേടാൻ തുടങ്ങി. കോഴിക്കോട് ഡ്രാമാറ്റിക് അസോസിയേഷന്റെ വമ്പത്തി നീയാണു പെണ്ണെന്ന നാടകത്തിലെ മാപ്പിളപ്പാട്ടുകൾ എല്ലാവർക്കും സുപരിചിതമായ ഇഷലുകളിലാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്. സഹാരി എഴുതി, കുഞ്ഞാവ, കവി മാസ്റ്റർ, മാമൂക്കോയ തുടങ്ങിയവരായിരുന്നു ഈ ഒരു നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നത്. പി എൻ എം ആലിക്കോയ സംവിധാനം നിർവഹിച്ച ഈ നാടകത്തിലെ ഗാനങ്ങൾ ചിട്ടപ്പെടുത്തിയതും ആലപിച്ചതും അദ്ദേഹം തന്നെയായിരുന്നു. ഈ നാടകത്തിൽ വന്ന മാപ്പിളശീലുള്ള ഗാനങ്ങളെല്ലാം ഹിറ്റായിരുന്നു. അതുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തിലിറങ്ങിയ നാടകങ്ങളിലെല്ലാം മാപ്പിളപ്പാട്ടുകൾ സ്വാധീനം ചെലുത്തിയിരുന്നു. ഇതേ നാടക സംഘം അവതരിപ്പിച്ച മുഹമ്മദ് യൂസഫിന്റെ നാടകമായിരുന്നു കണ്ടം വെച്ച കോട്ട്. ഇതിലെ മാപ്പിളപ്പാട്ട് ഇഷൽ മുസ്ലിം കല്യാണ വീടുകളിൽ മണവാളനെ വധുഗ്രഹത്തിലേക്ക് ആനയിക്കുമ്പോൾ പാടി വന്നിരുന്ന ഈണത്തിലായിരുന്നു എഴുതിയിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഒത്തിരി ഒത്തിരി മാപ്പിളപ്പാട്ടുകൾ നാടകങ്ങളിൽ ഇടം പിടിച്ചു. അത് എല്ലാവരും രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചു. അതിലേക്ക് വരാം. അതിനു മുൻപ് നല്ല മൊഞ്ചുള്ളൊരു ഗാനത്തിന് ശേഷം നമുക്ക് തിരിച്ചെത്താം. ഇത് റേഡിയോ 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഹായ്, ദിസ് ഇസ് നിവിൻ പോളി.
1: ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവരാണ് ഞാൻ.
2: യു ആർ ലിസ്ണിംഗ് ടു റേഡിയോ.
0: യു ആർ ലിസ്ണിംഗ് ടു റേഡിയോ സുനോ. റേഡിയോ സുനോ.
3: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
4: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ. ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ, അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സെൻസ്.
3: എസ്സെൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500498.
5: കുട്ടിക്കുരുന്നുകൾ സ്കൂളിലേക്ക് തിരികെ പോകുന്നതിന് മുൻപ് ഒരു ആഘോഷമായാലോ? ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്ക് ഒരുക്കുന്നു ബാക്ക് ടു സ്കൂൾ. ഓഗസ്റ്റ് 27 അപ്പോസുദ്ര മോളിൽ വൈകിട്ട് 3 മുതൽ. കൂടുതൽ വിവരങ്ങൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ 91.7 FM. വെന്യൂ പാർട്ണർ അപ്പോസുദ്ര മോൾ, വെയർ കൺവീനിയൻസ് മീറ്റ്സ് ചോയ്സ് ആൻഡ് കമ്മ്യൂണിറ്റി മീറ്റ്സ് സ്റ്റൈൽ. അപ്പോസുദ്ര മോൾ, എ കംപ്ലീറ്റ് ഫാമിലി ഡെസ്റ്റിനേഷൻ.
6: ഗിഫ്റ്റിംഗ് പാർട്ണർ ഡൈസു ജപ്പാൻ, യു നെയിം ഇറ്റ്, we have it.
7: Creative partner Planet Scribbles Worldwide, where every child's imagination comes alive. For more details, follow Planet Scribbles Gulf on Instagram.
8: Pizza partner Papa John's. Order, earn, repeat with Papa Rewards. Download Papa John's app and enjoy more rewards.

0: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
1: മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
0: സംസം മന്തി, വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ്. ഹോൾസെയിൽ മാർക്കറ്റ്, ദോഹ. കോൾ 4000 1707.

0: Dubai.
1: അത്തരമണക്കുന്ന ഖത്തറിൽ അസറൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്, ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500499.

വെൽക്കം ബാക്ക് ടു ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സിനോ 91.7 FM ൽ കേട്ടോണ്ടിരിക്കുന്നത് ഇഷൽ ഖത്തറാണ്. കൂടെയുള്ളത് ഞാൻ ആശയാണ്. 1950 കാലഘട്ടങ്ങളിൽ ഇറങ്ങിയ നാടകങ്ങളിലെ മാപ്പിളപ്പാട്ടുകളെ കുറിച്ചാണ് നമ്മളിങ്ങനെ പറഞ്ഞു വന്നത്. 1950-52 കാലഘട്ടങ്ങളിലാണ് ഏറനാടൻ മണ്ണിന്റെ ചൂരും കരുത്തും പ്രതിഫലിക്കുന്ന നാടകങ്ങൾ കിഴക്കൻ ഏറനാട്ടിൽ അരങ്ങേറിയത്. ഇ കെ ഐമുവിന്റെ ഇജ്ജ് നല്ല മനസ്സനാകാൻ നോക്ക്, കെ ജി ഉണ്ണിയുടെ ഈ ദുനിയാവിൽ ഞാൻ ഒറ്റയ്ക്കാണ് തുടങ്ങിയ നാടകങ്ങളെല്ലാം ഹിറ്റായി പോയിക്കൊണ്ടിരിക്കുന്ന സമയം. ഇതിലെ മാപ്പിളപ്പാട്ട് ശീലുള്ള ഗാനങ്ങളും എല്ലാവരും രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചു. അതിൽ തന്നെ ഏറ്റവും ഹിറ്റായൊരു പാട്ടായിരുന്നു ഇജ്ജ് നല്ല മനസ്സനാകാൻ നോക്ക് എന്ന നാടകത്തിൽ നിലമ്പൂർ ആയിഷ പാടി അഭിനയിച്ച അലങ്കാര പദവിയിൽ കളിയാടും ഞാൻ എന്ന് തുടങ്ങുന്ന ഗാനം. ആ ഒരു പാട്ടിന് ശേഷം നമുക്ക് തിരിച്ചെത്താം. ഇത് റേഡിയോ 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now, available on Amazon Music.
3: മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
4: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട്, ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.

മഞ്ജുള മാപ്പിളപ്പാട്ടിന്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് റേഡിയോ സുനോ 91.7 FM കേട്ടോണ്ടിരിക്കുന്നത് ഇഷൽ ഖത്തറാണ്. കൂടെയുള്ളത് ഞാൻ ആശയാണ്. അങ്ങനെ നാടകങ്ങളിൽ നിന്നും മാപ്പിളപ്പാട്ട് സിനിമയിലേക്ക്. 1954 ഇറങ്ങിയ നീലക്കുയിൽ എന്ന സിനിമയിൽ കായലരികത്തെന്ന് തുടങ്ങുന്ന ആ ഒരു പാട്ട് വരികയാണ്. ആ ഒരു ഗാനം മൊയിൻകുട്ടി വൈദ്യരുടെ ബദർ പടപ്പാട്ടിലെ ആനപോത സതുൽ എന്ന് തുടങ്ങുന്ന ഇഷലിലായിരുന്നു ചിട്ടപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ പിന്നീട് വന്ന രചയിതാക്കൾ കായലരികത്ത് എന്നത് മാപ്പിളപ്പാട്ടിന്റെ ഒരു ഇഷലായി സ്വീകരിക്കുകയും ചെയ്തു. കാരണം ഈ വരികൾ മൂളി നടക്കാത്ത ഒരു കേരളീയനും ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല എന്നത് തന്നെയാണ് സത്യം. പി ഭാസ്കരൻ മാഷും കെ രാഘവൻ മാസ്റ്ററും ഈ പേരുകൾ മാപ്പിളപ്പാട്ടുകളെ ജനകീയമാക്കുന്നതിൽ മുൻപന്തിയിൽ നിന്ന് രണ്ടുപേരാണ്. തുടർന്ന് ഇതേ ടീം തയ്യാറാക്കിയ സിനിമയായിരുന്നു രാരിച്ചൻ എന്ന പൗരൻ. ഇതിലും മാപ്പിളപ്പാട്ടിലെ ഏറെ പ്രചാരം ലഭിച്ച ഒപ്പന, ചായൽ മുറുക്കം എന്നീ ഇഷലുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മലബാർ കല്യാണാഘോഷത്തോടനുബന്ധിച്ച് നടത്തിയിരുന്ന ഒപ്പനയിൽ സാധാരണ പാടി വന്നിരുന്ന ഒരു ഇഷലായിരുന്നു ഒപ്പന, ചായലും മുറുക്കവും. വളരെ പഴക്കമേറിയ അറബി മലയാളം ലിപികളിൽ എഴുതപ്പെട്ട സബീന പാട്ടിലെ ഒരു ഗാനമുണ്ട്, ആദ്യം മുതൽ പുരാണം എന്ന് തുടങ്ങുന്ന ഗാനം. ഈ ഒരു പാട്ട് മലബാറിൽ വ്യാപകമായി പ്രചാരം നേടിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഈ ഇഷലിനെ അനുകരിച്ചാണ് ഒരു കല്യാണ രംഗത്തിന് വേണ്ടിയിട്ട് പി ഭാസ്കരൻ മാഷ് രചിച്ച് കെ രാഘവൻ മാസ്റ്റർ ചിട്ടപ്പെടുത്തിയ രാരിശൻ എന്ന പൗരനിലെ പൂരണമതു മാറിലേന്ത്യ എന്ന് തുടങ്ങുന്ന ഒപ്പനപ്പാട്ട് വന്നിട്ടുള്ളത്. പാരമ്പര്യമായി കേട്ടുവരുന്ന മാപ്പിളപ്പാട്ടുകളിലെ ഒപ്പന ഇഷലിൽ ഒരു മാറ്റവും വരുത്താതെ അതിന്റെ സ്വത്വം നിലനിർത്തിക്കൊണ്ടാണ് കെ രാഘവൻ മാസ്റ്റർ ഈ ഗാനം ചിട്ടപ്പെടുത്തിയത്. വൃത്തഭംഗം വരാതെയാണ് രചനയും നിർവഹിച്ചിട്ടുള്ളത്. അതിനാൽ വർഷങ്ങൾ ഇത്ര കഴിഞ്ഞിട്ടും ആസ്വാദകരുടെ ചുണ്ടുകളിൽ ഇന്നും ഈ ഒരു ഗാനം ജീവിക്കുന്നുണ്ട്. ആ ഒരു പാട്ടിന് ശേഷം നമുക്ക് തിരിച്ചെത്താം. ഇത് റേഡിയോ സുനോ 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
1: റേഡിയോ നാടക മത്സരം സീസൺ 4.
0: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ഐഡി pr@suno.qa.
1: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.
2: ഹായ്, ഞാൻ വേടൻ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: brought to you by
1: അത്തരമണക്കുന്ന ഖത്തറിൽ അസറൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500498.
2: ഈ ഓണത്തിന് മധുരം നിറയട്ടെ ഡെസോറ പായസം ഖത്തറിനൊപ്പം. വക്ര സൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304
0: ഇൻ അസോസിയേഷൻ വിത്ത്
3: Badiha Car Accessories, Altumama, your complete destination for premium car care. Call 6007124. നിങ്ങളുടെ വണ്ടിക്ക് വേണ്ടതെല്ലാം ഒരൊറ്റ കൊടുക്കീഴിൽ.

0: സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
1: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ, ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ, അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി
0: എസ്സെൻസ് അപ്പുസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500498. ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിവ് സനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
2: റേഡിയോ നാടക മത്സരം സീസൺ 4.
0: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ID PR@suno.qa.
3: പുണ്യവചനങ്ങളിലൂടെ അടുത്ത ബന്ധുക്കൾക്ക് ആവശ്യമായിരിക്കെ മറ്റുള്ളവർക്ക് ചെയ്യുന്ന ദാനം സ്വീകരിക്കപ്പെടുകയില്ല.
0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
4: ഇപ്പോൾ അസറ ബാങ്കിനുള്ള സമയം.

0: اللهم رب هذه الدعوة التامة والصلاة القائمة، آت محمدنا الوسيلة والفضيلة، وابعثه المقام المحمود الذي وعدته، إنك لا تخلف الميعاد.
1: ഹായ്, ദിസ് വിജയ് ബാബു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഖത്തറിലെ ഫേവററ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
2: അത്തരമണക്കുന്ന ഖത്തറിൽ അസറൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്, ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500498.
3: ഈ ഓണത്തിന് മധുരം നിറയട്ടെ ഡെസോറ പായസം ഖത്തറിനൊപ്പം. വക്രാസൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304
4: ഇൻ അസോസിയേഷൻ വിത്ത്
5: ബദിഹ കാർ ആക്സസറീസ്, അൽത്തുമാമ, യുവർ കംപ്ലീറ്റ് ഡെസ്റ്റിനേഷൻ ഫോർ പ്രീമിയം കാർ കെയർ. കോൾ 6000-7124. നിങ്ങളുടെ വണ്ടിക്ക് വേണ്ടതെല്ലാം ഒരൊറ്റ കൊടുക്കീഴിൽ.

0: This is
1: Radio Suno 91.7 FM,
0: Qatar's happiness frequency.
2: Now available on
1: Huawei App Gallery. ഖത്തറിൽ മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
3: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട്, ദാനത്ത് അൽബഹാർ ബാർബിക്യൂ.

0: അത്തരമണക്കുന്ന ഖത്തറിൽ അസറൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500498.
1: ഈ ഓണത്തിന് മധുരം നിറയട്ടെ ഡെസോറ പായസം ഖത്തറിനൊപ്പം. വക്ര സൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: Badiha Car Accessories, Altumama, your complete destination for premium car care. Call 6007124. നിങ്ങളുടെ വണ്ടിക്ക് വേണ്ടതെല്ലാം ഒരൊറ്റ കൊടുക്കീഴിൽ.

0: सुनो 91.7 FM Qatar's favorite radio station.
1: ഇത്രയും ഡേറ്റയും കോളുകളും ഈ ചെറിയ റീചാർജിലും ഇതെങ്ങനെ കിട്ടി?
2: സിമ്പിൾ, ഇത് ഒരു ടൂയിൽ നിന്നുള്ള യുവർ സ്പെഷ്യൽ ഓഫർ ആണ്.
1: യുവർ സ്പെഷ്യൽ ഓഫറോ? അതെന്താ?
2: ഇത് എനിക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയ ഒരു ഓഫറാണ്, എന്റെ ഉപയോഗത്തിന് അനുസരിച്ച്.
1: കൊള്ളാലോ, എന്റെ സാധാരണ റീചാർജിനേക്കാൾ എത്രയോ ബെറ്റർ ആണിത്.
2: അതാണ് എന്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഇത് കറക്റ്റ് ആണ്. ഒരിടവിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിടവ് ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ. കുട്ടിക്കുരുന്നുകൾ സ്കൂളിലേക്ക് തിരികെ പോകുന്നതിന് മുൻപ് ഒരു ആഘോഷമായാലോ? ഒലിഫ് സുനോ റേഡിയോ നെറ്റ്വർക്ക് ഒരുക്കുന്നു ബാക്ക് ടു സ്കൂൾ. ഓഗസ്റ്റ് 27 അപ്പോ സുദ്ര മോളിൽ വൈകിട്ട് 3 മുതൽ. കൂടുതൽ വിവരങ്ങൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ 91.7 FM. Venue partner Abu Sidra Mall, where convenience meets choice and community meets style. Abu Sidra Mall, a complete family destination.
3: Gifting partner Daiso Japan, you name it, we have it.
2: Creative partner Planet Scribbles Worldwide, where every child's imagination comes alive. For more details, follow Planet Scribbles Gulf on Instagram.
4: Pizza partner Papa John's, order, earn, repeat with Papa Rewards. Download Papa John's app and enjoy more rewards.

0: Dubai. അത്തരമണക്കുന്ന ഖത്തറിൽ അസറൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ് ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500498.
1: ഈ ഓണത്തിന് മധുരം നിറയട്ടെ ഡെസോറ പായസം ഖത്തറിനൊപ്പം. വക്ര സൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304
0: ഇൻ അസോസിയേഷൻ വിത്ത്
2: ബദിഹ കാർ ആക്സസറീസ് അൽത്തുമാമ യുവർ കംപ്ലീറ്റ് ഡെസ്റ്റിനേഷൻ ഫോർ പ്രീമിയം കാർ കെയർ. കോൾ 6000-7124. നിങ്ങളുടെ വണ്ടിക്ക് വേണ്ടതെല്ലാം ഒരൊറ്റ കൊടുക്കീഴിൽ.

0: You are listening to Radio Sino 91.7 FM, Qatar's favorite radio station.
1: ഓണസദ്യ റെഡിയാണ്. പായസം ഇടുന്ന
2: ഡെസോറ പായസം ഖത്തറുണ്ടല്ലോ, അവിടുത്തെ സ്പെഷ്യൽ തണുത്ത ചണ്ട കോക്കനട്ട് പായസം ഇല്ലേ, ഒരിക്കൽ കഴിച്ചവർ വീണ്ടും വീണ്ടും അന്വേഷിച്ചെത്തും.
3: പാലട അടപ്രഥമൻ എല്ലാം ഇപ്പോൾ തന്നെ പ്രീ ബുക്ക് ചെയ്യാം. ഈ ഓണത്തിന് മധുരം നിറയട്ടെ ഡെസോറ പായസം ഖത്തറിനൊപ്പം. വക്ര സൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304.

0: brought to you by
1: அத்திரமணக்கு த கத்தரில் அசரன்ஸ் அப்போசித்ரா அண்ட் பர்வா வில்லேஜ் ஒப்பம் கூடுதல் பிரான்ச்சுகள் உடன் கத்தரின்டே விவிதப் பாகங்களிலேக்கு எத்தனும் கால் 5500498
0: அண்ட்
2: ഈ ഓണത്തിന് മധുരം നിറയട്ടെ ഡെസോറ പായസം കത്തറിനൊപ്പം വക്ര സൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304
0: ഇൻ അസോസിയേഷൻ വിത്ത്
3: ബദിഹ കാർ ആക്സസറീസ് അൽത്തുമാമ യുവർ കംപ്ലീറ്റ് ഡെസ്റ്റിനേഷൻ ഫോർ പ്രീമിയം കാർ കെയർ. കോൾ 6000-7124. നിങ്ങളുടെ വണ്ടിക്ക് വേണ്ടതെല്ലാം ഒരൊറ്റ കൊടുക്കീഴിൽ.
4: Head of the R.
5: In the art of Podumakulanda.

0: അത്തരമണക്കുന്ന ഖത്തറിൽ അസറൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500498.
1: ഈ ഓണത്തിന് മധുരം നിറയട്ടെ ഡെസോറ പായസം ഖത്തറിനൊപ്പം. വക്ര സൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: Badiha Car Accessories, Altumama, your complete destination for premium car care. Call 6007124. Ningalude vandike vendadellam oru tikkodukkeel.

0: This is Radio Suno
1: 91.7 FM,
0: Qatar's favorite radio station.
2: ഓണസദ്യ റെഡിയാണ്. പായസം എവിടുന്ന?
3: ദസോറ പായസം ഖത്തറുണ്ടല്ലോ, അവിടുത്തെ സ്പെഷ്യൽ തണുത്ത ചണ്ട കോക്കനട്ട് പായസം ഇല്ലേ, ഒരിക്കൽ കഴിച്ചവർ വീണ്ടും വീണ്ടും അന്വേഷിച്ചെത്തും.
2: പാലട, അടപ്രഥമൻ എല്ലാം ഇപ്പോൾ തന്നെ പ്രീ ബുക്ക് ചെയ്യാം. ഈ ഓണത്തിന് മധുരം നിറയട്ടെ. ദസോറ പായസം ഖത്തറിനൊപ്പം വക്രാസൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304.
3: ഹിലാൽ ലുലുവിന് സമീപം സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020-2525. അത്തരമണക്കുന്ന ഖത്തറിൽ അസറൻസ് അബൂ സിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500-4998.
2: ഈ ഓണത്തിന് മധുരം നിറയട്ടെ. ദസോറ പായസം ഖത്തറിനൊപ്പം വക്രാസൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304.
1: ഇൻ അസോസിയേഷൻ വിത്ത്
4: ബദിഹ കാർ ആക്സസറീസ്, അൽത്തുമാമ, യുവർ കംപ്ലീറ്റ് ഡെസ്റ്റിനേഷൻ ഫോർ പ്രീമിയം കാർ കെയർ. കോൾ 6000-7124. നിങ്ങളുടെ വണ്ടിക്ക് വേണ്ടതെല്ലാം ഒരൊറ്റ കൊടുക്കീഴിൽ.

0: This is Radio Suno 91.7 FM, Qatar's happiness frequency.
1: Now available on Google Play Store
0: and App Store.
2: എന്റെ ഹലാ റീചാർജിനൊപ്പം എനിക്ക് 10 GB ഫ്രീ ആയി കിട്ടി. എന്ത്? എങ്ങനെ? റീചാർജ് ചെയ്താൽ മാത്രം മതി, ഫ്രീ ഡേറ്റയോ മിനിറ്റുകളോ ലഭിക്കും. ഇന്നലെ എനിക്ക് 50 മിനിറ്റാ ഫ്രീ ആയി കിട്ടിയത്.
3: എല്ലാ ദിവസവും ഇങ്ങനെ കിട്ടുമോ?
2: അതെ, നീ എല്ലാ ദിവസവും.
3: ആഹാ, ഞാൻ എന്താ എന്റെ ഹലാ നമ്പർ റീചാർജ് ചെയ്യുക.
4: നിങ്ങളുടെ ഡെയിലി സർപ്രൈസ് ഇതാ എത്തിക്കഴിഞ്ഞു. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ സർപ്രൈസ് ആയി നേടൂ. ഒരിഡോ ആപ്പിലൂടെ ക്ലെയിം ചെയ്യാം.
5: എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
6: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
7: എസ്സൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ, ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ, അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സൻസ്.
6: എസ്സൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500499.

0: brought to you by
1: അത്തരമണക്കുന്ന ഖത്തറിൽ അസറൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500498.
2: ഈ ഓണത്തിന് മധുരം നിറയട്ടെ ഡെസോറ പായസം ഖത്തറിനൊപ്പം. വക്ര സൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304
0: ഇൻ അസോസിയേഷൻ വിത്ത്
3: Badiha Car Accessories, Altumama, your complete destination for premium car care. Call 6007124. നിങ്ങളുടെ വണ്ടിക്ക് വേണ്ടതെല്ലാം ഒരൊറ്റ കൊടുക്കീഴിൽ.

0: Radio Suno, 91.7 FM.
1: Qatar's favorite radio station.
2: യുവർ സ്പെഷ്യൽ ഓഫർ നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരേഡോ ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ.
3: ഹിലാൽ ലുലുവിന് സമീപം ദി സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020-2525.
2: അത്തരം മണക്കുന്ന ഖത്തറിൽ അസറൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500-4998.
4: ഈ ഓണത്തിന് മധുരം നിറയട്ടെ ഡെസോറ പായസം ഖത്തറിനൊപ്പം. വക്ര സൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304
5: ഇൻ അസോസിയേഷൻ വിത്ത്
6: ബദിഹ കാർ ആക്സസറീസ് അൽത്തുമാമ. യുവർ കംപ്ലീറ്റ് ഡെസ്റ്റിനേഷൻ ഫോർ പ്രീമിയം കാർ കെയർ. കോൾ 6000-7124. നിങ്ങളുടെ വണ്ടിക്ക് വേണ്ടതെല്ലാം ഒരൊറ്റ കൊടുക്കീഴിൽ.

0: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
1: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ, ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി
0: എസ്സെൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500498.
2: ഓണസദ്യ റെഡിയാണ്, പായസം ഇടുന്ന
3: ഡെസോറ പായസം ഖത്തറുണ്ടല്ലോ, അവിടുത്തെ സ്പെഷ്യൽ തണുത്ത ചണ്ട കോക്കനട്ട് പായസം ഇല്ലേ, ഒരിക്കൽ കഴിച്ചവർ വീണ്ടും വീണ്ടും അന്വേഷിച്ചെത്തും.
2: പാലട അടപ്രഥമൻ എല്ലാം ഇപ്പോൾ തന്നെ പ്രീ ബുക്ക് ചെയ്യാം. ഈ ഓണത്തിന് മധുരം നിറയട്ടെ ഡെസോറ പായസം ഖത്തറിനൊപ്പം. വക്രാസൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304.
0: അത്തരം മണക്കുന്ന ഖത്തറിൽ അസറൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500498.
2: ഈ ഓണത്തിന് മധുരം നിറയട്ടെ ഡെസോറ പായസം ഖത്തറിനൊപ്പം. വക്രാസൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304.
4: ഇൻ അസോസിയേഷൻ വിത്ത്
5: ബദിഹ കാർ ആക്സസറീസ്, അൽത്തുമാമ, യുവർ കംപ്ലീറ്റ് ഡെസ്റ്റിനേഷൻ ഫോർ പ്രീമിയം കാർ കെയർ. കോൾ 6000-7124. നിങ്ങളുടെ വണ്ടിക്ക് വേണ്ടതെല്ലാം ഒരൊറ്റ കൊടുക്കീഴിൽ.

0: അത്തരമണക്കുന്ന ഖത്തറിൽ അസറൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500498.
1: ഈ ഓണത്തിന് മധുരം നിറയട്ടെ ഡെസോറ പായസം ഖത്തറിനൊപ്പം. വക്ര സൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: ബദിഹ കാർ ആക്സസറീസ് അൽത്തുമാമ യുവർ കംപ്ലീറ്റ് ഡെസ്റ്റിനേഷൻ ഫോർ പ്രീമിയം കാർ കെയർ. കോൾ 6000-7124. നിങ്ങളുടെ വണ്ടിക്ക് വേണ്ടതെല്ലാം ഒരൊറ്റ കൊടുക്കീഴിൽ.

0: सुनो 91.7 FM Qatar's favorite radio station.
1: വണ്ടിക്ക് നല്ലൊരു പ്രീമിയം ലുക്ക് കൊണ്ടുവരണമെന്നുണ്ട്, പക്ഷേ വിചാരിക്കുന്ന ബഡ്ജറ്റിൽ ഒതുങ്ങുമെന്ന്.
2: ഞാൻ എന്റെ വണ്ടി ചെയ്ത പോലെ തന്നെ നേരെ ബദീഹ കാർ ആക്സസറീസിലേക്ക് പോയാൽ മതി. പിന്നെ വീട്ടിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും അവര് തന്നെ വന്ന് സെറ്റ് ആക്കി തരും. നമ്മുടെ വണ്ടിക്ക് വേണ്ടതെല്ലാം ഒരൊച്ച കൂടെ കീഴിൽ കിട്ടും.
1: എന്നാ പിന്നെ നീ ആ കോൺടാക്ട് ഒന്ന് തന്നെ.
2: 6000 7124.
3: ഖത്തറിലും നാട്ടിലും ഒരേപോലെ വിശ്വസിക്കാവുന്ന നിങ്ങളുടെ സ്വന്തം ഓട്ടോമോട്ടീവ് സർവീസ് പാർട്ണർ ബദീഹ കാർ ആക്സസറീസ് അൽതുമാമ.
4: ഹിലാൽ ലുലുവിന് സമീപം ദി സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020 2525.
5: ഹായ്, നമസ്കാരം. ഞാനുള്ള സ്വന്തം അപ്പൻ ചേർത്താണ്. നമ്മുടെ സ്വന്തം

0: Dubai. വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 550-4998.
1: ഈ ഓണത്തിന് മധുരം നിറയട്ടെ ഡെസോറ പായസം ഖത്തറിനൊപ്പം. വക്ര സൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 777-880304
0: ഇൻ അസോസിയേഷൻ വിത്ത്
2: Badiha Car Accessories, Altumama, your complete destination for premium car care. Call 600-7124. Ningalude vandikku vendathellam oru tikkodukil.

0: Services.
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now available on Spotify
1: and
2: Ghana.
3: പായസം ഖത്തറുണ്ടല്ലോ, അവിടുത്തെ സ്പെഷ്യൽ തണുത്ത ചണ്ട കോക്കനട്ട് പായസം ഇല്ലേ, ഒരിക്കൽ കഴിച്ചവർ വീണ്ടും വീണ്ടും അന്വേഷിച്ചെത്തും.
4: പാലട അടപ്രഥമൻ എല്ലാം ഇപ്പോൾ തന്നെ പ്രീ ബുക്ക് ചെയ്യാം. ഈ ഓണത്തിന് മധുരം നിറയട്ടെ ടെസോറ പായസം ഖത്തറിനൊപ്പം. വക്രാസൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304.
5: കുരുന്നുകൾ സ്കൂളിലേക്ക് തിരികെ പോകുന്നതിന് മുൻപ് ഒരു ആഘോഷമായാലോ? ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്ക് ഒരുക്കുന്നു ബാക്ക് ടു സ്കൂൾ. ഓഗസ്റ്റ് 27 അപ്പോ സുദ്ര മോളിൽ വൈകിട്ട് 3 മണി മുതൽ. കൂടുതൽ വിവരങ്ങൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ 91.7 FM. Venue partner Abu Sidra Mall, where convenience meets choice and community meets style. Abu Sidra Mall, a complete family destination.
6: Gifting partner Daiso Japan, you name it, we have it.
5: Creative partner Planet Scribbles Worldwide, where every child's imagination comes alive. For more details, follow Planet Scribbles Gulf on Instagram.
7: Pizza partner Papa John's, order, earn, repeat with Papa Rewards. Download Papa John's app and enjoy more rewards.

0: അത്തരമണക്കുന്ന ഖത്തറിൽ അസറൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500498.
1: ഈ ഓണത്തിന് മധുരം നിറയട്ടെ ഡെസോറ പായസം ഖത്തറിനൊപ്പം. വക്ര സൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: Badiha Car Accessories, Altumama, your complete destination for premium car care. Call 6007124. Ningalude vandike vendadellam orittu kodukil.

0: This is Radio Suno
1: 91.7 FM,
0: Qatar's favorite radio station.
2: ലുലുവിന്റെ സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020-2525.
3: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
4: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ. ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സെൻസ്.
3: എസ്സെൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500-4998.
5: ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
6: ജിസിസി റേഡിയോ നാടക മത്സരം സീസൺ 4.
5: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ID PR@suno.qa.
6: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.

0: Dubai.
1: അത്തരമണക്ക് ഖത്തറിൽ അസറൻസ് അപ്പുസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500498.
2: ഈ ഓണത്തിന് മധുരം നിറയട്ടെ ഡെസോറ പായസം ഖത്തറിനൊപ്പം. വക്ര സൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304
0: ഇൻ അസോസിയേഷൻ വിത്ത്
3: Badiha Car Accessories, Altumama, your complete destination for premium car care. Call 6007124. Ningalude vandikku vendathellam oru tikkodu keel. Kukramo.

0: Aynen Gobi Sundar.
1: You're listening to Radio Sundar.
0: 91.7 Radio

0: വണ്ടിക്ക് നല്ലൊരു പ്രീമിയം ലുക്ക് കൊണ്ടുവരണമെന്നുണ്ട്, പക്ഷേ വിചാരിക്കുന്ന ബഡ്ജറ്റിൽ ഒതുങ്ങുമെന്ന്.
1: ഞാൻ എന്റെ വണ്ടി ചെയ്ത പോലെ തന്നെ നേരെ ബദീഹ കാർ ആക്സസറീസിലേക്ക് പോയാൽ മതി. പിന്നെ വീട്ടിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും അവര് തന്നെ വന്ന് സെറ്റ് ആക്കി തരും. നമ്മുടെ വണ്ടിക്ക് വേണ്ടതെല്ലാം ഒരൊച്ച കൂടെ കീഴിൽ കിട്ടും.
0: എന്നാ പിന്നെ നീ ആ കോൺടാക്ട് ഒന്ന് തന്നെ.
1: 6000 7124.
2: ഖത്തറിലും നാട്ടിലും ഒരേപോലെ വിശ്വസിക്കാവുന്ന നിങ്ങളുടെ സ്വന്തം ഓട്ടോമോട്ടീവ് സർവീസ് പാർട്ണർ ബദീഹ കാർ ആക്സസറീസ് അൽതുമാമ. ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
3: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ, ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സെൻസ്.
2: എസ്സെൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500499.

0: അത്തരമണക്കുന്ന ഖത്തറിൽ അസറൻസ് അപ്പോസിദ്ര ആൻഡ് ബർവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500498.
1: ഈ ഓണത്തിന് മധുരം നിറയട്ടെ ഡെസോറ പായസം ഖത്തറിനൊപ്പം. വക്ര സൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: Badiha Car Accessories, Altumama, your complete destination for premium car care. Call 6000-7124. നിങ്ങളുടെ വണ്ടിക്ക് വേണ്ടതെല്ലാം ഒരൊറ്റ കൊടുക്കീഴിൽ.
4: Chennai Beats.
5: Tamil, head of the hour.
6: In the art of Podumakulanda.

0: Radio Sino 91.7 FM
1: Qatar's favorite radio station.
0: കേട്ട് കൂട്ടുകൂടാം.
2: Radio Sino.
3: ആവേശത്തിന്റെയും ആഘോഷത്തിന്റെയും കഥകളുമായിട്ട് സ്പോർട്സ് ലോകത്തുള്ള യാത്ര കൂടി കിക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമാണ്. ഹായ് ഹലോ, വെൽക്കം ടു സ്കോർ ബോർഡ്. കൂടെ ഞാൻ അച്ചുവാണ്. ആദ്യം എവിടേക്കാണ് പോകേണ്ടത്? ക്രിക്കറ്റിലേക്ക് പോകണോ, ഫുട്ബോളിലേക്ക് പോകണോ, ബാഡ്മിന്റണിലേക്ക് പോകണോ, ഹോക്കിയിലേക്ക് പോകണോ, എവിടേക്ക് പോകണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൂപ്പർ കപ്പ് ഉയർത്തി പിടിച്ചുകൊണ്ട് ഒരു ടീം ഇതാ പോരെ പോരെ ഇവിടേക്ക് ഓടിപ്പോരെ എന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. യെസ്, യുഎഫ്എ സൂപ്പർ കപ്പ് ചാമ്പ്യന്മാരായിരിക്കുകയാണ്. പി എസ് ജി വീഴ്ത്തിയത് ആസ്ട്രോവില്ലയാണ്. 2-1 പരാജയപ്പെടുത്തിക്കൊണ്ടാണ് കിരീടം അവർ നിലനിർത്തിയിരിക്കുന്നത്. സൂപ്പർ കപ്പ് കിരീടം നിലനിർത്തുന്ന രണ്ടാമത്തെ ടീം എന്ന് പറയുന്ന ഒരു നേട്ടം കൂടി പി എസ് ജി സ്വന്തമാക്കിയിരിക്കുകയാണ്. എന്തായാലും ശക്തമായിട്ടുള്ള പോരാട്ടങ്ങളോടുകൂടി സൂപ്പർ കപ്പ് സ്വന്തമാക്കുമ്പോൾ ഫ്രഞ്ച് ക്ലബ് പി എസ് ജി യൂറോപ്യൻ ഫുട്ബോളിലെ ഈ ഒരു സീസൺ തന്നെ തുടക്കം കുറിച്ചിരിക്കുന്നത് ഒരു കിരീട നേട്ടത്തോടു കൂടിയാണ് എന്ന് വേണമെങ്കിൽ പറയാൻ വേണ്ടിയിട്ട് പറ്റും. എന്തായാലും ആവേശത്തോടുകൂടിയാണ് പി എസ് ജിയുടെ ഈ ഒരു പുതിയ സീസൺ തുടങ്ങുന്നത്. ഓരോ സീസണിന്റെയും തുടക്കത്തിൽ കഴിഞ്ഞ സീസണിൽ ചാമ്പ്യൻസ് ലീഗ് വിജയികളും അതുപോലെ യൂറോപ്പ് ലീഗ് വിജയികളും തമ്മിൽ നടത്തുന്ന വാർഷിക മത്സരമാണ് യുഎഫ്എ സൂപ്പർ കപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷം ആർസെനലിനെ പെനാൽറ്റി ഷൂട്ടൗട്ടിൽ തോൽപ്പിച്ചാണ് പി എസ് ജി ചാമ്പ്യൻസ് ലീഗ് കിരീടം നിലനിർത്തിയത്. എന്തായാലും ഇവിടെ 2-1 ഒരു വിജയത്തോടുകൂടി സീസണിന്റെ തുടക്കം പി എസ് ജി ഇത്തിരി ഉഷാറാക്കി തുടങ്ങിയിട്ടുണ്ട്. മത്സരത്തിന്റെ 20-ാം മിനിറ്റിലാണ് കരുത്തിന്റെ ഷോട്ടിലൂടെ പി എസ് ജി ആദ്യം മുന്നിലെത്തിയത്. എന്നാൽ ആദ്യ പകുതി അവസാനിക്കുന്നതിന് തൊട്ടു മുൻപ് 45-ാം മിനിറ്റിൽ സമനില ഗോൾ അവർ തിരിച്ചു പിടിച്ചിരുന്നു. പക്ഷേ പിന്നീട് 2-ാം പകുതിയിൽ ആ ഒരു ഗോളോടുകൂടി ആവേശത്തോടുകൂടി പി എസ് ജി ആ ഒരു വിജയം ഉറപ്പിക്കുകയായിരുന്നു 61-ാം മിനിറ്റിൽ. എന്തായാലും പി എസ് ജി ഫാൻസിന് ഒരു ഉഷാർ മൂഡ് ഓൺ ആയിട്ട് നിൽക്കായിരിക്കും. എന്തായാലും ഉഷാർ മോഡ് ഓൺ ആയിട്ട് നിൽക്കട്ടെ. പാട്ടുകളൊക്കെ ഇവിടെ വെയിറ്റ് ചെയ്യാണ്. സ്കോർ ബോർഡിൽ ഒരുപാട് വിശേഷങ്ങൾ പറയാൻ വേണ്ടിയിട്ടുണ്ട്. സ്പോർട്സ് ലോകത്ത് ആവേശവും ആഘോഷവും ഒക്കെ ആയിട്ട് കൂടെ ഞാൻ അച്ചുവാണ്. സ്കോർ ബോർഡിൽ കേട്ട്

0: ഒരിടവിൽ നിന്നും ഇതാ യു ആർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിടവ് ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ.
1: ഓണസദ്യ റെഡിയാണ്, പായസം ഇടുന്ന
0: ഡെസോറ പായസം ഖത്തറുണ്ടല്ലോ, അവിടുത്തെ സ്പെഷ്യൽ തണുത്ത ചണ്ട കോക്കനട്ട് പായസം ഇല്ലേ, ഒരിക്കൽ കഴിച്ചവർ വീണ്ടും വീണ്ടും അന്വേഷിച്ചെത്തും.
1: പാലട അടപ്രഥമൻ എല്ലാം ഇപ്പോൾ തന്നെ പ്രീ ബുക്ക് ചെയ്യാം. ഈ ഓണത്തിന് മധുരം നിറയട്ടെ ഡെസോറ പായസം ഖത്തറിനൊപ്പം. വക്രാസൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304.
2: എടാ, വണ്ടിക്ക് നല്ലൊരു പ്രീമിയം ലുക്ക് കൊണ്ടുവരണമെന്നുണ്ട്, പക്ഷേ വിചാരിക്കുന്ന ബഡ്ജറ്റിൽ ഒതുങ്ങുമെന്ന്.
3: ഞാൻ എന്റെ വണ്ടി ചെയ്ത പോലെ തന്നെ നേരെ ബദീഹ കാർ ആക്സസറീസിലേക്ക് പോയാൽ മതി. പിന്നെ വീട്ടിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും അവര് തന്നെ വന്ന് സെറ്റാക്കി തരും. നമ്മുടെ വണ്ടിക്ക് വേണ്ടതെല്ലാം ഒരൊറ്റ കൂടെ കീഴിൽ കിട്ടും.
2: എന്നാ പിന്നെ നീ ആ കോൺടാക്ട് ഒന്ന് തന്നെ.
3: 6000-7124.
0: ഖത്തറിലും നാട്ടിലും ഒരേപോലെ വിശ്വസിക്കാവുന്ന നിങ്ങളുടെ സ്വന്തം ഓട്ടോമോട്ടീവ് സർവീസ് പാർട്ണർ ബദീഹ കാർ ആക്സസറീസ് അൽതുമാമ.
4: ഹായ്, ഞാൻ നിങ്ങളുടെ ഭാമ.
5: യു ആർ ലിസ്ണിംഗ് ടു
4: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: വചനങ്ങളിലൂടെ
1: നിങ്ങളുടെ അടുത്ത് കൊച്ചു കുട്ടികളുണ്ടെങ്കിൽ നിങ്ങളും കുട്ടികളെ പോലെയാവുക.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ മൈരിബ് ബാങ്കിനുള്ള സമയം.

0: اللهم رب هذه الدعوة التامة والصلاة القائمة، آت محمدنا الوسيلة والفضيلة، وابعثه المقام المحمود الذي وعدته، إنك لا تخلف الميعاد.
1: ജയിച്ചവരുടെ കഥ മാത്രമേ നമ്മൾ കേട്ടിട്ടുള്ളൂ. ജയിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് കൂട്ടു നിന്നവരുടെ കഥ, അത് പലപ്പോഴും ആഘോഷിക്കപ്പെട്ടിട്ടില്ല. വെൽക്കം ബാക്ക്, ഇത് സ്കോർ ബോർഡിന്റെ ടൈമാണ്. കൂടെ ഞാൻ അച്ചാണ്. അങ്ങനെ ഒരാളുടെ കഥയാണ് പറയാനുള്ളത്. ഗ്രൗണ്ടിൽ മാന്ത്രികത കാട്ടിയ, ഇടങ്കാലുകൾ കൊണ്ട് അത്ഭുതം കാട്ടിയ ഒരു മനുഷ്യനുണ്ട്. ആ ഒരു മനുഷ്യൻ ഫുട്ബോളിൽ നേടിയെടുക്കാവുന്ന നേട്ടങ്ങളെല്ലാം നേടിയെടുത്തു. FC ബാർസലോണ ഒരിക്കലൊരു ടിഷ്യൂ പേപ്പറിൽ എഴുതി കൊടുത്ത കോൺട്രാക്റ്റിൽ തുടങ്ങി ലോകത്തെ ഏറ്റവും ശക്തമായ ഫുട്ബോൾ സാമ്രാജ്യമായി വളർന്ന ഒരൊറ്റയാൾ പോരാളി, സാക്ഷാൽ ലയണൽ മെസ്സി. മെസ്സിന്റെ വിജയഗാഥകൾ നമ്മൾ ആഘോഷിച്ചിട്ടുണ്ട്, മെസ്സി എന്ന പേര് നമ്മൾ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ഒരുപാട് ആഘോഷവും സന്തോഷവും ആനന്ദവും ഒക്കെ തന്നിട്ടുണ്ട്. പക്ഷെ ആ പേരിന് പിന്നിലുള്ള, ആ താരത്തിന് പിന്നിലുള്ള, അദ്ദേഹത്തിന്റെ വിജയങ്ങൾക്ക് പിന്നിലുള്ള മറ്റൊരു പേര് ഹോർഹേ മെസ്സി. ഒരു പേരിനപ്പുറം ലയണൽ മെസ്സി എന്ന് പറയുന്ന താരത്തിന്റെ വളർച്ചയുടെ യഥാർത്ഥ ഊർജം. അർജന്റീനയിൽ ഒരു സ്റ്റീൽ കമ്പനിയിൽ സാധാരണ ജോലി ചെയ്ത് മക്കളെയും കുടുംബത്തെയും പോറ്റിക്കൊണ്ടിരുന്ന മനുഷ്യൻ മകന് വളർച്ചയുമായി ബന്ധപ്പെട്ട് കുറച്ച് പ്രശ്നങ്ങളുണ്ടെന്ന് മനസ്സിലാക്കുകയാണ്. മനസ്സിലാക്കിയതിനു ശേഷം അവന് ചികിത്സിക്കാൻ വേണ്ടിയിട്ട് ഏതൊക്കെ വഴികളുണ്ടെന്ന് തേടുകയാണ്. ഫുട്ബോളില് മികച്ച പ്രതിഭയും കഴിവും തെളിയിക്കുന്ന മകന്റെ കരിയറിന് പോലും ഈ ഒരു വളർച്ചാ പ്രശ്നം വലിയ വെല്ലുവിളിയാകുമെന്ന് മനസ്സിലാക്കിയ അച്ഛൻ മകനെ അർജന്റീനയുടെ ഇടങ്ങളിൽ നിന്ന് യൂറോപ്പിന്റെ വലിയ വലയങ്ങളിലേക്ക് എത്തിക്കണമെന്നുള്ളുകൊണ്ട് ആഗ്രഹിക്കുകയാണ്. ആ ആഗ്രഹത്തിന്റെ പേരിൽ, ആ ആഗ്രഹത്തിന് വേണ്ടിയിട്ട് സ്വന്തം ജോലി ഉപേക്ഷിക്കുന്നു, യൂറോപ്പിലേക്ക് മകനോടൊപ്പം മാറാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു, ബാർസലോണയുടെ ട്രയൽസുകളിലേക്ക് ഭാഗമാകാൻ അവസരങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നു. ഈ കൊച്ചുപയ്യന്റെ പ്രതിഭ കണ്ട് ബാർസലോണ ഉൾപ്പെടെയുള്ള പല ക്ലബുകളും അദ്ദേഹത്തെ സൈൻ ചെയ്യാൻ ആഗ്രഹം പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു. ടീമിൽ ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ വളർച്ചാ പ്രശ്നം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതിനു വേണ്ടിയിട്ടുള്ള മരുന്നിന്റെ ചെലവുകൾ, മറ്റ് പലതും അവരെ ആ ഒരു കോൺട്രാക്റ്റിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് വൈകിപ്പിച്ചുകൊണ്ടേയിരുന്നു. ഈ വൈകിപ്പിക്കലുകൾക്കിടയിൽ മകന്റെ പ്രതിഭയിൽ 100% വിശ്വാസമുള്ള തന്ത്രശാലിയായിട്ടുള്ള ആ ഒരച്ഛൻ FC ബാർസലോണയെ കടുത്ത പ്രഷറിലേക്ക് എത്തിക്കുകയാണ്. ഒരു മീറ്റിംഗിൽ, ടെന്നീസ് റെസ്റ്റോറന്റ് ക്ലബിൽ നടന്ന ആ ഒരു മീറ്റിംഗിൽ ചരിത്രം എഴുതുന്നു. ഒരു ഡിസംബർ മാസം ബാർസലോണ ഒരു ടിഷ്യൂ പേപ്പറിൽ ഉറപ്പ് കൊടുക്കുന്നു, ലയണൽ മെസ്സി എന്ന് പറയുന്ന താരം ഇനി ഞങ്ങളുടെ ടീമിന്റെ ഭാഗമായിരിക്കും എന്നുള്ളത്. പിന്നീട് നടന്നത് ഫുട്ബോൾ ലോകത്തെ ഏറ്റവും വലിയ ചരിത്രങ്ങളിൽ ഒന്നാണ്. തിരിഞ്ഞു പോലും നോക്കണ്ടാത്ത അത്ഭുതങ്ങൾ എഴുതിയ ആ ഒരു ബാലൻ, ഫുട്ബോൾ ലോകത്ത് കയറാത്ത പടികളില്ല, നേടാത്ത നേട്ടങ്ങളില്ല, കണ്ടെത്താത്ത സ്വപ്നങ്ങളില്ല. ആ നേടിയ നേട്ടങ്ങളെല്ലാം, കണ്ടെത്തിയ സ്വപ്നങ്ങളെല്ലാം ഈ ഒരു മനുഷ്യന്റെ പോരാട്ടത്തിന്റെ കൂടി ഫലമായിരുന്നു. ഹോർഹേ മെസ്സി എന്ന് പറയുന്ന ലയണൽ മെസ്സിയുടെ പിതാവ് വിട പറയുമ്പോൾ ഫുട്ബോൾ ലോകം ഏറ്റവും കൂടുതൽ സ്നേഹത്തോടുകൂടി ആ ഒരു പേര് കാണുന്നതും ലയണൽ മെസ്സിയുടെ ഊർജമായി നിലകൊണ്ടതുകൊണ്ട് തന്നെയാണ്. ലയണൽ മെസ്സി കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ അച്ഛനോടുള്ള സ്നേഹം അറിയിച്ചുകൊണ്ടുള്ള. അതിൽ തന്നെ അത് എത്രമാത്രം ഇമോഷണൽ ആണെന്ന് നമുക്ക് മനസ്സിലാവും. സ്കോർ ബോർഡിൽ നിന്ന് ആ ഒരു ഇമോഷണൽ ട്രാക്കിലൂടെ ഒന്ന് യാത്ര ചെയ്യുകയാണ്. അച്ഛനോടുള്ള മകന്റെ സ്നേഹവും അവിടെ വിരിഞ്ഞ കമന്റ് ബോക്സിൽ വിരിഞ്ഞ സൗഹൃദവും ഒക്കെ നമുക്കൊന്ന് സംസാരിക്കണ്ടേ. കൂടെ ഞാൻ അച്ചു ആണ്. റേഡിയോ സുനോയിൽ സ്കോർ ബോർഡിന്റെ ടൈം.

0: Radio Suno, 91.7 FM.
1: Qatar's favorite radio station.
2: ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020-2525.
3: അതെ, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
4: ആകെ സെഡാണ് മോനെ.
5: സംസമീന്നൊരു മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനെ പോയാലോ?
2: സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്. ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിഫ് സുനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
6: GCC റേഡിയോ നാടക മത്സരം സീസൺ 4.
2: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ID PR@suno.qa.
6: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.

അച്ഛന് ഒരു മകൻ നൽകിയ കുറിപ്പാണ് ആണോ, അതോ ഒരു ഫിനാൻസ് മാനേജറിന് അദ്ദേഹത്തിന്റെ ക്ലയന്റ് നൽകിയ കുറിപ്പാണോ? ഏ, അതൊരിക്കലുമല്ല. അതോ തന്റെ കുട്ടിക്കാലത്ത് ആദ്യത്തെ ഗുരുവിന് ഒരു ശിഷ്യൻ നൽകിയ കുറിപ്പാണോ? സാക്ഷാൽ ലയണൽ മെസ്സി, ഹൊർഹെ മെസ്സി എന്ന് പറയുന്ന അച്ഛന് വേണ്ടിയിട്ടുള്ള ഒരു കുറിപ്പിനെ ഒരുപാട് ഒരുപാട് ഇടങ്ങളിലൂടെ വായിക്കാം. കാരണം മെസ്സിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വെളിച്ചമായിരുന്നു ആ ഒരു പേര്. കരിയറിലുടനീളമുള്ള എല്ലാ അപ്പ് ആൻഡ് ഡൗൺസുകളിലും ഏറ്റവും വലിയ ഊർജ്ജവും മോട്ടിവേഷനും ഈ ഒരു പേരായിരുന്നു എന്ന് പലപ്പോഴും ഒരുപാട് തവണ പറയാൻ മടിച്ചിട്ടുമില്ല മെസ്സി. FC ബാർസലോണയിൽ ഇടം കണ്ടെത്തുന്നത് മുതൽ കരിയറിലുള്ള ഓരോ ടേണുകളിലും മെസ്സിയെ സംബന്ധിച്ചിടത്തോളം ഹോർഹെ മെസ്സി എന്ന് പറയുന്ന പേര് ഏറ്റവും വലിയ പ്രതീക്ഷയായിരുന്നു, ഏറ്റവും വലിയ ശക്തിയായിരുന്നു. കഴിഞ്ഞ ദിവസം മെസ്സി ഇൻസ്റ്റഗ്രാമിൽ ഷെയർ ചെയ്ത പോസ്റ്റിലും ആ വാക്കുകളിൽ ആ ഒരു സ്നേഹം നിറഞ്ഞു നിൽക്കുകയാണ്. അതിലേക്കുള്ള വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഭാഗങ്ങളിലേക്ക് പോകട്ടോ. അത്രമാത്രം ഇമോഷണൽ ആയിട്ടാണ് അദ്ദേഹം തുടങ്ങുന്നത്. പാ, അതായത് അച്ഛാന്ന് വിളിച്ചുകൊണ്ടുള്ളൊരു തുടക്കം. താങ്കളെ ഞങ്ങൾ വിട്ടുപിരിഞ്ഞുവെന്ന് എനിക്കിപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല. എനിക്ക് താങ്കളെ ഇനി കാണാൻ കഴിയില്ലെന്നോ, നമ്മളിനി സംസാരിക്കില്ലെന്നോ, ഓർക്കാൻ പോലും എനിക്ക് പ്രയാസമാണ്. താങ്കൾ ഒരുപാട് വേദന അനുഭവിച്ചിരുന്നുവെന്നും അതുകൊണ്ട് തന്നെ ഈ ഒരു വേർപാട് ഒരു മോചനമാണെന്നും എനിക്കറിയാം. എങ്കിലും താങ്കൾ വളരെ നേരത്തെയാണ് പോയത്. നമുക്കൊന്നിച്ച് ഒരുപാട് കാര്യങ്ങൾ ഇനിയും ആസ്വദിക്കാനുണ്ടായിരുന്നു. കഴിഞ്ഞ ലോകകപ്പിൽ ഞാൻ കളിക്കണമെന്ന് താങ്കൾ അത്രയധികം ആഗ്രഹിച്ചിരുന്നു. എന്നാൽ അത് തുടങ്ങുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് നിങ്ങളുടെ ആരോഗ്യനില കൂടുതൽ വഷളായി. ഒരു ടൂർണമെൻറ്റിൽ താങ്കൾ എന്നോടൊപ്പം ഉണ്ടാകാത്തത് ഇതാദ്യമായിരുന്നു. ഓരോ മത്സരം കഴിയുമ്പോഴും നിങ്ങളുടെ സന്ദേശത്തിനായി ഞാൻ കാത്തിരിക്കുകയും അതൊരുപാട് മിസ് ചെയ്യുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പറയുമ്പോൾ അദ്ദേഹം പറയുന്ന വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുണ്ട് കേട്ടോ കത്തിൽ. ഒരുപാട് മെസ്സി ആരാധകരുടെ ഹൃദയത്തിൽ ഒരു വലിയ ചോദ്യം ഉയർത്തുന്ന ഒരു കാര്യം, എങ്ങനെ മുന്നോട്ട് പോകണമെന്നറിയില്ല. ഞാൻ വെറും ഒരു ഫുട്ബോൾ കളിക്കാരൻ മാത്രമായിരുന്നു. എന്നാൽ ഇപ്പോൾ ഞാനത് ഇനിയും ഒരുപാട് കാലം തുടരുമോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. തുടക്കം മുതൽ താങ്കൾ എൻ്റെ അരികിലുണ്ടായിരുന്നു. അവസാനത്തിലേക്ക് വളരെ കുറച്ച് ദൂരം മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. എന്തുകൊണ്ടാണ് താങ്കൾക്ക് കുറച്ചുകൂടി കാത്തിരിക്കാൻ കഴിയാതിരുന്നത്? എങ്കിൽ നമുക്ക് ഒരുമിച്ച് ആ ഒരു ഫിനിഷിംഗ് ലൈനിലേക്ക് എത്താമായിരുന്നില്ലേ എന്ന് അത്ര ഇമോഷണലായിട്ട് അത്ര സ്നേഹത്തോടുകൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് അച്ഛനെക്കുറിച്ചുള്ള വരികൾ എഴുതിക്കൊണ്ടേയിരിക്കുകയാണ്. ഇതിനകത്തിപ്പം സോഷ്യൽ മീഡിയയുടെ ലോകം ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ആ വരികളിൽ ലയണൽ മെസ്സി എന്ന് പറയുന്ന ഇതിഹാസം ഫുട്ബോളിൽ നിന്ന് തന്നെ പടിയിറങ്ങുന്ന ഒരു പടിയിറക്കൽ കൂടി ആ വരികളിൽ പറയുന്നുണ്ടോ എന്നുള്ളതാണ്. അത് അതിൻ്റെ ഇടയിൽ വായിക്കുമ്പോൾ ഒരുപാട് പേര്, ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സും ഒരുപാട് മാധ്യമങ്ങളും അത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ സ്നേഹം നിറഞ്ഞൊരു അച്ഛന് മകൻ എഴുതുന്ന, ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കരിയറിലുടനീളം എല്ലാ അപ്പ് ആൻഡ് ഡൗൺസിലും കൂടെ നിന്ന ഫിനാൻസ് മാനേജറിന്, അതിലുമെല്ലാം അപ്പുറം ആദ്യത്തെ ഗുരുവിന് എല്ലാം നൽകുന്ന ഒരു ട്രിബ്യൂട്ടായിരുന്നു ആ കത്ത്. ആ കത്തിലുള്ള ഏറ്റവും മനോഹാരിത ആ കത്ത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ കമൻറ്റ് ബോക്സിൽ നിറഞ്ഞ സ്നേഹമാണ് മനസ്സിൽ ഏറ്റവും കൂടുതൽ ഒരു തണുപ്പ് നൽകിയത്. കാരണം ഫാൻസൊക്കെ ഒരുപാട് തല്ലുകൂടുന്ന, ഫാൻസിലേക്ക് ഒരുപാട് വാക്കേറ്റങ്ങൾ ഉണ്ടാകുന്ന രണ്ട് പേരുകൾ സാക്ഷാൽ ലയണൽ മെസ്സിയും ക്രിസ്റ്റ്യാനോ റൊണാൾഡോയും. ഒരുപാട് സ്നേഹത്തോടുകൂടി ലയണൽ മെസ്സിക്ക് ആദ്യത്തെ ആലിംഗനവുമായി ഓടിയെത്തിയ പേരുകളിലൊന്ന് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ആയിരുന്നു. ഇൻസ്റ്റഗ്രാമിൽ മെസ്സിയുടെ അച്ഛനോടുള്ള സ്നേഹക്കുറിപ്പിൻ്റെ ആദ്യ മറുപടികളിലൊന്ന് സാക്ഷാൽ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ. സൗഹൃദങ്ങൾ അങ്ങനെയാണ്, എല്ലായിടങ്ങളിലും കൂടെ നിൽക്കുന്നിടത്താണ് വഴക്കുകളും ഫൈറ്റുകളും ഫാൻ ഫൈറ്റുകളും ഒക്കെ നിൽക്കുന്നതിടയിലും ചില സൗഹൃദങ്ങളുടെ മനോഹാരിത കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട്. പക്ഷെ ഹൊർഹെ മെസ്സി എന്ന് പറയുന്ന ഇതിഹാസത്തെ ഇതിഹാസമാക്കിയ മനുഷ്യന് ആദരാഞ്ജലികൾ. കൂടെ ഞാൻ അച്ചുവാണ്. ഇത് സ്കോർ ബോർഡിന്റെ ടൈം. ചെന്നൈ ബീറ്റ്സ് ഹെഡ് ഓഫ് ദി ആർ. എന്താ ആട്ടം പോതുമാക്കുന്നുണ്ട്.

0: 91.7 FM.
1: Qatar's favorite radio station.
2: എന്റെ ഹല റീചാർജിനൊപ്പം എനിക്ക് 10 GB ഫ്രീ ആയി കിട്ടി.
3: എന്ത്?
2: എങ്ങനെ? റീചാർജ് ചെയ്താൽ മാത്രം മതി, ഫ്രീ ഡേറ്റയോ മിനിറ്റുകളോ ലഭിക്കും. ഇന്നലെ എനിക്ക് 50 മിനിറ്റ് ഫ്രീ ആയി കിട്ടിയത്.
3: എല്ലാ ദിവസവും ഇങ്ങനെ കിട്ടുമോ?
2: അതെ നീ, എല്ലാ ദിവസവും.
3: ആഹാ, ഞാൻ എന്താ എന്റെ ഹല നമ്പർ റീചാർജ് ചെയ്യുക.
0: നിങ്ങളുടെ ഡെയിലി സർപ്രൈസ് ഇതാ എത്തിക്കഴിഞ്ഞു. നിങ്ങളുടെ ഹല നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ സർപ്രൈസ് ആയി നേടൂ. ഒരിഡോ ആപ്പിലൂടെ ക്ലെയിം ചെയ്യാം.
4: എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
0: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
5: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ, ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ, അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സെൻസ്.
0: എസ്സെൻസ് അപ്പുസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500498.
6: നമസ്കാരം, ഞാൻ ജി എസ്. റേഡിയോ സുനോ 91.7 കേട്ട് കേട്ട്.

ക്രിക്കറ്റിലെ ഗോട്ട് ആരാണ്? അമ്പോ, ഈ ഒരു ചോദ്യത്തിന് ഉത്തരം പറയാന്ന് പറയുന്നത് അത്ര എളുപ്പമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലരും എന്നോട് വളരെ സിമ്പിളായിട്ട് പറയും ഇത് ഭയങ്കര എളുപ്പമാണ്. കാരണം ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകരൊന്നും ഒരു സംശയമില്ലാതെ, ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകരല്ല ലോക ക്രിക്കറ്റിന്റെ ആരാധകർ ഒരു സംശയമില്ലാതെ സാക്ഷാൽ സച്ചിൻ ടെണ്ടുൽക്കർ എന്ന് പറയില്ലേ, ഇല്ലേ? പറയുമായിരിക്കോ? വെൽക്കം ബാക്ക്. ഇത് സ്കോർ ബോർഡിന്റെ ടൈമാണ്. കൂടെ ഞാൻ അച്ചുവാണ്. അത് ഒരു ഡിബേറ്റബിൾ ടോപ്പിക് അല്ല. ക്രിക്കറ്റിൽ സച്ചിൻ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ലോകത്തിന്റെ വികാരമാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. പക്ഷെ ബ്രിട്ടനിലെ റീസെന്റ് ആയിട്ട് ഇന്ത്യയിൽ വെച്ച് നടന്നിട്ടുള്ള ഒരു പോഡ്കാസ്റ്റിൽ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു, ഇന്ത്യ ലോകം കണ്ടിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ബാറ്റർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഡൗട്ടും ഇല്ലാതെ സച്ചിൻ ടെണ്ടുൽക്കർ എന്ന് പറയുന്ന പേര് തന്നെ പറയേണ്ടി വരും. പക്ഷേ ഏറ്റവും മികച്ച താരം ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജാക്ക് കാലീസിന്റെ പേരുകൂടെ അവിടെ ചേർത്ത് വായിക്കണ്ടേ എന്നൊരു ചോദ്യം അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. എന്തായാലും ആ ഒരു ചോദ്യമൊക്കെ ഇവിടെ നിലനിൽക്കുന്ന സമയത്ത് നമ്മൾ ലോക ക്രിക്കറ്റിലെ ഗോട്ടുകളെ കുറിച്ചാണ് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. ക്രിക്കറ്റ് ലോകം അടക്കി ഭരിച്ച ഇതിഹാസ താരങ്ങൾ, ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈംസ് എന്ന് നമുക്കൊരു സംശയമില്ലാണ്ട് പറയാൻ പറ്റുന്ന കുറച്ച് ഇതിഹാസങ്ങളെ കുറിച്ചിട്ട്. ഈ ലിസ്റ്റിൽ ആരൊക്കെ ഉണ്ടാവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത് തന്നെ ഒരു പക്ഷെ പറയാൻ വേണ്ടിയിട്ട് പറ്റുമായിരിക്കും സാർ ഡൊണാൾഡ് ബ്രാഡ്മാൻ. റെക്കോർഡുകളൊക്കെ തൻ്റെ പേരിലേക്ക് എഴുതി ചേർത്ത് പല ബാറ്റ്സ്മാന്മാരുടെയും ഏറ്റവും വലിയ റോൾ മോഡലായി ഒരു കാലഘട്ടത്തിൽ നിറഞ്ഞു നിന്നിരുന്ന ഒരു പേര്. 1928 മുതൽ 48 വരെ നീണ്ടു നിന്നിട്ടുള്ള 20 വർഷത്തെ കരിയർ. അതിനകത്ത് 52 ഇന്റർനാഷണൽ മാച്ചുകളിൽ മാത്രമാണ് അദ്ദേഹം ഭാഗമായിട്ടുള്ളത്. പക്ഷേ ഓസ്ട്രേലിയക്ക് വേണ്ടിയിട്ട് ചരിത്രം എഴുതിയ, ഓസ്ട്രേലിയൻ ക്രിക്കറ്റിൻ്റെ മാനങ്ങൾ വേറെ ലെവലിലേക്ക് എത്തിച്ചിട്ടുള്ളൊരു മനുഷ്യൻ. രണ്ടാമത് എപ്പോഴും നമുക്ക് ഒരൊറ്റ പേരേ പറയാനുണ്ടാവും, സച്ചിൻ ടെണ്ടുൽക്കർ. ഇത് ഒന്നാം സ്ഥാനം രണ്ടാം സ്ഥാനം എന്ന് വേർതിരിച്ച് പറയല്ല, കാലഘട്ടം അനുസരിച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് പറയാണ് കേട്ടോ. 664 ഇന്റർനാഷണൽ മത്സരങ്ങളിൽ നിന്ന് 89 മുതൽ 2013 വരെ ഒരു വലിയ കാലയളവിൽ ലോക ക്രിക്കറ്റ് അടക്കി ഭരിച്ചിരുന്ന ഒരു പേര്. മൂന്നാമത് ഉറപ്പായിട്ടും ജാക്ക് കാലീസിന്റെ പേര് തന്നെ പറയേണ്ടി വരും. 519 ഇന്റർനാഷണൽ മത്സരങ്ങളാണ്. 95 തൊട്ട് 2014 വരെ നീണ്ടു നിന്ന വലിയൊരു കരിയറാണ്. ബാറ്റിംഗിലും ബൗളിങ്ങിലുമൊക്കെ തൻ്റെതായ മുദ്ര പതിപ്പിച്ചൊരു ഇതിഹാസമാണ്. സോ സെലിബ്രേറ്റ് ചെയ്തേ പറ്റൂ. പിന്നീട് ഷെയ്ൻ വോൺ എന്ന് പറയുന്ന ഒരു സ്പിൻ മാന്ത്രികന്റെ അടുത്തേക്ക് പോകേണ്ടി വരും. 339 മത്സരങ്ങളാണ്. 92 മുതൽ 2007 വരെയുള്ള കാലയളവിൽ ക്രിക്കറ്റിൽ അവിസ്മരണീയമായ ഒരുപാട് നേട്ടങ്ങൾ കൈവരിച്ച ഒരാൾ. മുത്തയ്യ മുരളീധരനിലേക്ക് എത്തണം. ഏകദിന ക്രിക്കറ്റിലും ടെസ്റ്റ് ക്രിക്കറ്റിലും ഒക്കെ വിക്കറ്റുകൾ കൊണ്ട് നേട്ടങ്ങൾ കൊയ്തെടുത്തിട്ടുള്ള ഒരാൾ. സർ വിവ് റിച്ചാർഡ്സിനെ നമുക്ക് മറക്കാൻ വേണ്ടിയിട്ട് പറ്റൂല. വെസ്റ്റ് ഇൻഡീസിൽ ചരിത്രങ്ങൾ എഴുതിയ 308 മത്സരങ്ങളുടെ ഭാഗമാണ്. 74 മുതൽ 91 വരെ നിറഞ്ഞു നിന്നിരുന്ന ഒരു പേര്. ബ്രയൻ ലാറ എന്ന് പറയുന്ന ഇതിഹാസത്തെ മറക്കാൻ പറ്റുമോ? റിക്കി പോണ്ടിങ്ങിനെ മറക്കാൻ പറ്റുമോ? ഇനി മോഡേൺ ജനറേഷനിലേക്ക് വരികയാണെങ്കിൽ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ തന്നെ ഫിറ്റ്നസ് കൾച്ചർ മാറ്റി എഴുതിയ വിരാട് കോഹ്ലി, ഇന്ത്യൻ ക്രിക്കറ്റിന്റെ കൂൾ ക്യാപ്റ്റനായിട്ടുള്ള സാക്ഷാൽ MSD ഉൾപ്പെടെയുള്ളവർ ഈ ഒരു ഗോഡ് കാറ്റഗറിയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ഡിബേറ്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കുറ്റം പറയാൻ വേണ്ടിയിട്ട് പറ്റുമോ? ഒരിക്കലുമില്ല. സോ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഒന്ന് മെസ്സേജ് ആയിട്ട് അയക്കോ. ഗോട്ട് എന്ന് ക്രിക്കറ്റിൽ പറയുമ്പോൾ മനസ്സിലേക്ക് വരുന്നൊരു പേര് അതാരുടേതാണ്? കൂടെ ഞാൻ അച്ചുവാണ്. ഇത് സ്കോർ ബോർഡിന്റെ ടൈം. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: എടാ വണ്ടിക്ക് നല്ലൊരു പ്രീമിയം ലുക്ക് കൊണ്ടുവരണമെന്നുണ്ട്, പക്ഷേ വിചാരിക്കുന്ന ബഡ്ജറ്റിൽ ഒതുങ്ങുമെന്ന്.
1: ഞാൻ എന്റെ വണ്ടി ചെയ്ത പോലെ തന്നെ നേരെ ബദീഹ കാർ ആക്സസറീസിലേക്ക് പോയാൽ മതി. പിന്നെ വീട്ടിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും അവര് തന്നെ വന്ന് സെറ്റ് ആക്കി തരും. നമ്മുടെ വണ്ടിക്ക് വേണ്ടതെല്ലാം ഒരൊച്ച കൂടെ കീഴിൽ കിട്ടും.
0: എന്നാ പിന്നെ നീ ആ കോൺടാക്ട് ഒന്ന് തന്നെ.
1: 600-7124.
2: ഖത്തറിലും നാട്ടിലും ഒരേപോലെ വിശ്വസിക്കാവുന്ന നിങ്ങളുടെ സ്വന്തം ഓട്ടോമോട്ടീവ് സർവീസ് പാർട്ണർ ബദീഹ കാർ ആക്സസറീസ് അൽതുമാമ.
0: ഓണസദ്യ റെഡിയാണ്, പായസം ഇടുന്ന
3: ടെസോറ പായസം ഖത്തറുണ്ടല്ലോ, അവിടുത്തെ സ്പെഷ്യൽ തണുത്ത ചണ്ട കോക്കനട്ട് പായസം ഇല്ലേ, ഒരിക്കൽ കഴിച്ചവർ വീണ്ടും വീണ്ടും അന്വേഷിച്ചെത്തും.
1: പാലട അടപ്രഥമൻ എല്ലാം ഇപ്പോൾ തന്നെ പ്രീ ബുക്ക് ചെയ്യാം. ഈ ഓണത്തിന് മധുരം നിറയട്ടെ ടെസോറ പായസം ഖത്തറിനൊപ്പം. വക്ര സൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304.
2: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
4: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ, ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി
2: എസ്സെൻസ് അപ്പുസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500-4998.
5: ഹിലാൽ ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1-7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020-2525.

0: Radio Sino 91.7 FM.
1: Qatar's favorite radio station.
0: കേട്ട് കൂട്ടുകൂടാം.
2: Radio Sino.
3: വെൽക്കം ബാക്ക്. ഇത് സ്കോർ ബോർഡിന്റെ ടൈമാണ്. കൂടെ ഞാൻ അച്ചുവാണ്. ക്രിക്കറ്റ് ലോകത്തുനിന്ന് കഴിഞ്ഞ ആഴ്ച വിട പറഞ്ഞിട്ടുള്ള, കഴിഞ്ഞ ആഴ്ച നമ്മൾ ഒരുപാട് സ്നേഹത്തോടുകൂടി യാത്ര അയച്ചിട്ടുള്ള ഒരു ഇതിഹാസം എന്ന് തന്നെ പറയാം. കാരണം ടെസ്റ്റ് ക്രിക്കറ്റിൽ അവിസ്മരണീയമായ കുറേ നേട്ടങ്ങളിൽ ഇന്ത്യയുടെ നട്ടെല്ലായി മാറി നിന്നിട്ടുള്ള ഒരു പേര് സാക്ഷാൽ അജിങ്ക്യ റഹാനെ. എന്തായാലും റഹാനെ ക്രിക്കറ്റ് പ്രേക്ഷകർ അല്ലെങ്കിൽ ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്നവർ വലിയ രീതിയിൽ മിസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നില്ല. കാരണം ക്രിക്കറ്റിനോട് ചേർന്ന് തന്നെയായിരിക്കും റഹാനെ ഇനിയും കളിക്കളത്തിൽ തുടരാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇന്ത്യ ശ്രീലങ്ക ടെസ്റ്റ് പരമ്പരയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ഒരു ടൈമിൽ റഹാനെ അവരുടെ ഒരു കമന്റേറ്ററിന്റെ റോളിലുണ്ടായിരിക്കും എന്നുള്ളതാണ്. ഇന്ത്യക്കായി 85 ടെസ്റ്റുകളിൽ നിന്ന് ഏകദേശം 40 റൺസ് ആവറേജിൽ 5077 റൺസ് നേടിയിട്ടുള്ള റഹാനയുടെ പേരിൽ 12 സെഞ്ചുറികളും 26 അർദ്ധ സെഞ്ചുറികളും ഒക്കെ ഉണ്ട്. എന്തായാലും 21 സീസണിൽ ഓസ്ട്രേലിയയുടെ ഒരു ടെസ്റ്റ് പരമ്പര വിജയം നേടി ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റൻ വരെ റഹാനെയായിരുന്നു. ആ ഒരു സീസണിൽ ആദ്യ മത്സരങ്ങൾ കഴിഞ്ഞ് വിരാട് കോഹ്ലി ഉൾപ്പെടെയുള്ളവർ നാട്ടിൽ പോയിരുന്നു. അപ്പോൾ വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ ടീമിന്റെ നേതൃത്വം ഏറ്റെടുക്കുകയും ടീമിനെ വിജയത്തിലേക്ക് എത്തിക്കുകയും ഗാബയിൽ ചരിത്ര വിജയമൊക്കെ നേടിയെടുത്തിട്ടുള്ള ഒരാൾ ദൈനി കമന്റേറ്ററായിട്ടും അതുപോലെ എനിക്ക് തോന്നുന്നു ഇനി ഫ്യൂച്ചറിൽ പരിശീലകൻ ഉൾപ്പെടെയുള്ള റോളുകളിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. എന്തായാലും അജിങ്ക്യ റഹാനെ എന്ന് പറയുന്ന ഒരു പുതിയ കമന്റേറ്ററെ കൂടെ ക്രിക്കറ്റ് ലോകം കാണാൻ വേണ്ടിയിട്ടുമാണ് കാത്തിരുന്ന് കാണാം. കൂടെ ഞാൻ അച്ചുവാണ്. റേഡിയോ സിനോയിൽ കേട്ട്

0: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
1: മന്തി, മദ്ബി, മദ്ഫൂൻ, മദ്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
0: സംസം മന്തി, വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ്. ഹോൾസെയിൽ മാർക്കറ്റ്, ദോഹ. കോൾ 4000 1707.
2: ഹിലാൽ ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020 2525.
3: എടാ, വണ്ടിക്ക് നല്ലൊരു പ്രീമിയം ലുക്ക് കൊണ്ടുവരണം എന്നുണ്ട്, പക്ഷേ വിചാരിക്കുന്ന ബഡ്ജറ്റിൽ ഒതുങ്ങുമെന്ന്.
4: ഞാൻ എന്റെ വണ്ടി ചെയ്ത പോലെ തന്നെ നേരെ ബദീഹ കാർ ആക്സസറീസിലേക്ക് പോയാൽ മതി. പിന്നെ വീട്ടിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും അവര് തന്നെ വന്ന് സെറ്റ് ആക്കി തരും. നമ്മുടെ വണ്ടിക്ക് വേണ്ടതെല്ലാം ഒരൊറ്റ കൂടെ കീഴിൽ കിട്ടും.
3: എന്നാ പിന്നെ നീ ആ കോണ്ടാക്ട് ഒന്ന് തന്നെ.
4: 6000 7124.
1: ഖത്തറിലും നാട്ടിലും ഒരേ പോലെ വിശ്വസിക്കാവുന്ന നിങ്ങളുടെ സ്വന്തം ഓട്ടോമോട്ടീവ് സർവീസ് പാർട്ണർ ബദീഹ കാർ ആക്സസറീസ്, അൽതുമാമ.
5: ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ ആയ റേഡിയോ സുനോ 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാം.

വെൽക്കം ബാക്ക്. ഇത് സ്കോർ ബോർഡിന്റെ ടൈമാണ്. ഇക്കിവിടെ ഞാൻ അച്ചുവാണ്. ഇനി ഒരു തീപ്പൊരു ബാറ്റർ നേരുന്ന പൊന്നും വിലയെ കുറിച്ചിട്ടാണ് പറയാൻ വേണ്ടിയിട്ടുള്ളത്. ലോക ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ ബ്രാൻഡ് വാല്യൂ ഉള്ള താരങ്ങൾ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പേരുകൾ വരും. ഇന്ത്യൻ ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ താരമൂല്യമുള്ള താരങ്ങൾ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എം എസ് ധോണിയും സച്ചിൻ ടെണ്ടുൽക്കറും വിരാട് കോഹ്ലിയും. ഈ ഒരു കാലയളവിൽ നോക്കിയാൽ പോലും വിരാട് കോഹ്ലിയുടെ ബ്രാൻഡ് മൂല്യം ഇങ്ങനെ ഉയർന്നുയർന്നു വന്നുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ ബ്രാൻഡ് മൂല്യങ്ങളിൽ പുതിയ ചരിത്രം എഴുതാനും പുതിയ കഥകൾ എഴുതാനും പുതു പുത്തൻ കഥകൾ പറഞ്ഞു തരാനും ഒരാളിങ്ങനെ ഉഷാറായിട്ട് തീപ്പൊരിയായിട്ട് മുന്നോട്ട് കുതിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആ ഒരാളുടെ പേരാണ് വൈഭവ് സൂര്യവംശി. എൻ്റെ അമ്മോ, വൈഭവിൻ്റെ ബ്രാൻഡ് വാല്യൂ ആണ് കുതിച്ചുയർന്നുകൊണ്ടേയിരിക്കുന്നത്. 1.1 crore രാജസ്ഥാൻ റോയൽസ് വൈഭവിനെ സ്വന്തമാക്കിയിട്ടുള്ളത്. പക്ഷേ ഇപ്പം വൈഭവിന് വേണ്ടിയിട്ട് പല ബ്രാൻഡുകളും വലിയ രീതിയിൽ പ്രഷർ ചെലുത്തിക്കൊണ്ടേയിരിക്കുകയാണ്. വൈഭവിനെ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട്, ബ്രാൻഡായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് എത്ര രൂപ വേണമെങ്കിലും കൊടുക്കാൻ വേണ്ടിയിട്ട് വരെ പല ടീമുകളും അല്ലെങ്കിൽ പല ബ്രാൻഡുകളും തയ്യാറാണെന്നുള്ളതാണ് റിപ്പോർട്ടുകൾ. 7 to 10 crore വരെ വരുമാനം ബ്രാൻഡ് റവന്യൂ വഴി തന്നെ വൈഭവിന് ഇപ്പം കിട്ടി തുടങ്ങിയിട്ടുണ്ടെന്ന് റിപ്പോർട്ടുകൾ കേൾക്കുന്നുണ്ട്. ഐ പി എൽ സാലറി, മാച്ച് ഫീ, ആഭ്യന്തര ക്രിക്കറ്റിലെ പ്രതിഫലം, പരസ്യ വരുമാനം ഒക്കെ ചേർത്ത് വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റമാണ് നിലവിൽ വൈഭവ് സൂര്യവംശി എന്ന് പറഞ്ഞൊരു 15 years ക്രിക്കറ്റിൽ കിട്ടിക്കൊണ്ടേയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ബാറ്റ് സ്പോൺസർഷിപ്പ് ഉൾപ്പെടെയുള്ള കാര്യത്തിൽ ഒരു വർഷത്തേക്ക് വലിയൊരു എമൗണ്ടാണ് നിലവിൽ എസ് എസ് സിയിൽ നിന്ന് വൈഭവിന് കിട്ടുന്നത്. ഒരു താരത്തിന്റെ സ്റ്റാർ വാല്യൂ ഉയരുമ്പോൾ അത് പരസ്യ വരുമാനമാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ചുറ്റും ഉണ്ടാകുന്നത് സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. വണ്ടർ കിഡാണ് ഒരു പക്ഷേ ക്രിക്കറ്റ് ലോകം ഇനി ഭരിക്കാൻ സാധ്യതയുള്ള ഒരു പേരായിട്ട് ലോകം കാണുന്ന ഒരു പേരാണ്. സോ വൈഭവനെ ആ രീതിയിലാണ് നിലവിൽ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. ഈ സെലിബ്രേഷൻസ് വലിയ രീതിയിൽ പ്രഷറാകാതിരിക്കാൻ വേണ്ടിയിട്ട് വൈഭവും ഫാമിലിയും വലിയ ശ്രമങ്ങൾ നടത്തുന്നുണ്ട് കേട്ടോ. വലിയ രീതിയിൽ പരസ്യങ്ങളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാതെ ഗെയിമിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നുള്ളൊരു ലക്ഷ്യമാണ് നിലവിൽ വൈഭവനുള്ളതെന്ന് തന്നെയാണ് വൈഭവുമായിട്ട് ചേർന്ന് നിൽക്കുന്ന പല മേഖലകളിൽ നിന്നുള്ള റിപ്പോർട്ട്. അങ്ങനെ തന്നെ പോകട്ടെ, ക്രിക്കറ്റിൽ വീണ്ടും ചരിത്രം എഴുതാൻ ഈ 15 years കഴിയട്ടെ. പ്രായം മുന്നേറുന്നതനുസരിച്ച് ആ ഒരു പോരാട്ടങ്ങൾ മുന്നോട്ട് കുതിക്കട്ടെ അല്ലേ. കൂടെ ഞാൻ അച്ചുവാണ്. ഇത് സ്കോർ ബോർഡിന്റെ ടൈം. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: सुनो 91.7 FM Qatar's favorite radio station.
1: ഓണസദ്യ റെഡിയാണ്. പായസം എവിടുന്ന?
2: ഡെസോറ പായസം ഖത്തർ ഉണ്ടല്ലോ, അവിടുത്തെ സ്പെഷ്യൽ തണുത്ത ചണ്ട കോക്കനട്ട് പായസം ഇല്ലേ, ഒരിക്കൽ കഴിച്ചവർ വീണ്ടും വീണ്ടും അന്വേഷിച്ചെത്തും.
1: പാലട അടപ്രഥമൻ എല്ലാം ഇപ്പോൾ തന്നെ പ്രീ ബുക്ക് ചെയ്യാം. ഈ ഓണത്തിന് മധുരം നിറയട്ടെ ഡെസോറ പായസം ഖത്തറിനൊപ്പം. വക്രാസൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304.
2: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
3: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ, ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സെൻസ്.
2: എസ്സെൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500-4998.
4: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി. എൻഹാൻസിംഗ് യുവർ എവരിഡേ ഹോം ഡെലിവറി. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മുതൽ.
5: This is Radio Suno 91.7 FM, Qatar's favorite radio station.

പക്ഷെ ഇവർക്ക് ഇപ്പൊ എന്താ പറ്റുന്നത് എന്നുള്ള ഒരു വലിയ ചോദ്യം കൂടിയാണ്. വെൽക്കം ബാക്ക്. ഇത് സ്കോർ ബോർഡിന്റെ ടൈമാണ്. സ്പോർട്സ് ലോകത്തേക്ക് പോകുമ്പോൾ 2027 ഏകദിന വേൾഡ് കപ്പിന് വേണ്ടിയിട്ട് ആദ്യത്തെ 10 ടീമുകൾ യോഗ്യത നേടുന്നു. ഡയറക്റ്റ് യോഗ്യത നേടിയ ടീമുകളാണ്. ഇത് കഴിഞ്ഞിട്ട് ഇനി പല ടീമുകളും ക്വാളിഫൈ മത്സരങ്ങൾ കഴിഞ്ഞും യോഗ്യത നേടാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. പക്ഷേ ആദ്യ റൗണ്ടിൽ യോഗ്യത നേടാത്ത ടീമുകളുടെ ലിസ്റ്റിൽ ഒരു കാലത്ത് വേൾഡ് കപ്പുകളിൽ ചരിത്രം എഴുതിക്കൊണ്ടിരുന്ന, തുടരെ വേൾഡ് കപ്പുകൾ നേടിയിട്ടുള്ള, എതിരാളികൾക്ക് നേരത്തെ പറഞ്ഞുവിട്ട് പേടി സ്വപ്നം നൽകിയിട്ടുള്ള അതേ വെസ്റ്റ് ഇൻഡീസ് വീണ്ടും പുറത്തായിരിക്കുകയാണ്. 2023 ഏകദിന വേൾഡ് കപ്പിലും വെസ്റ്റ് ഇൻഡീസിന് ഭാഗമാകാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു. 2027 ആദ്യ കടമ്പയിൽ അവർക്ക് കയറിക്കൂടാൻ കഴിഞ്ഞിട്ടില്ല. ഇനി അടുത്ത കടമ്പയിൽ ശക്തമായ പോരാട്ടങ്ങളോടുകൂടി അവർ കടന്നു കൂടുമെന്നുള്ളതാണ് പ്രതീക്ഷ. അവരുടെ ആഗ്രഹവും അത് തന്നെയായിരിക്കും. പക്ഷെ എന്ത് പറ്റുന്നു വെസ്റ്റ് ഇൻഡീസ് ടീമിനെന്നുള്ള വലിയൊരു ചോദ്യമാണ്. കാരണം ലിമിറ്റഡ് ഓവർ ക്രിക്കറ്റിൽ ഒരു കാലഘട്ടത്തിൽ അവർ ശക്തരായിരുന്നു. അതായത് ക്രിക്കറ്റിന്റെ ഒരു തുടക്കകാലത്തിൽ വെസ്റ്റ് ഇൻഡീസിനോളം അപകടകാരികളായിട്ടുള്ള ടീമില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നീട് നമ്മൾ കണ്ടതാണ് T20 ക്രിക്കറ്റിൽ, കുഞ്ഞന്മാരുടെ ക്രിക്കറ്റിൽ വെസ്റ്റ് ഇൻഡീസ് ടീം നേടിയെടുത്തിട്ടുള്ള നേട്ടങ്ങളെല്ലാം. ആ ഒരു ടൈമിൽ തന്നെ ഏകദിന ക്രിക്കറ്റിലും അപകടകാരികളായിട്ടുള്ള ടീമായിരുന്നു. അവരുടേതായ ദിവസങ്ങളിൽ വെസ്റ്റ് ഇൻഡീസിനെ വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ പിടിച്ചു നിർത്തുക എന്ന് പറയുന്നത് അത്ര എളുപ്പമായിട്ടുള്ളൊരു കാര്യമല്ലായിരുന്നു. എന്നാലും ആ എളുപ്പമല്ലാത്ത കാര്യത്തിൽ നിന്ന് ബാക്ക് ടു ബാക്ക് പരാജയങ്ങൾ, ടീമിനുള്ളിലുള്ള പ്രശ്നങ്ങൾ, അങ്ങനെ ഒരുപാട് ലീഗുകളിൽ, പല T20 ലീഗുകളിലും T10 ലീഗുകളിലും ഒക്കെ സജീവമായിട്ട് കളിക്കുന്ന വമ്പൻ താരങ്ങൾ പലരുണ്ടെങ്കിലും വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് വലിയ പ്രതിസന്ധി അനുഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എന്തായാലും ആ പ്രശ്നങ്ങളെയൊക്കെ അതിജീവിച്ച് ശക്തരായിട്ടുള്ളൊരു ടീം ശക്തമായ താരങ്ങളോടുകൂടി ഇനിയുള്ള അവസരങ്ങൾ ഉപയോഗപ്പെടുത്തി വേൾഡ് കപ്പിലേക്കൊക്കെ എത്തട്ടെ, വേൾഡ് കപ്പിൽ എത്താൻ കഴിയട്ടെ എന്നൊക്കെ ആഗ്രഹിച്ചുകൊണ്ട് തന്നെ നെക്സ്റ്റ് ട്രാക്കിലേക്ക് പോയിട്ട് ഓടി വരാൻ കൂടെ അച്ചുവാണ് റേഡിയോ സ്കോർ ബോർഡിന്റെ ടൈം കേട്ട് കൂട്ടുക.

0: Radio Suno, 91.7 FM.
1: Qatar's favorite radio station.
2: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
3: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ. ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ, അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സെൻസ്.
2: എസ്സെൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500498.
4: എടാ, വണ്ടിക്ക് നല്ലൊരു പ്രീമിയം ലുക്ക് കൊണ്ടുവരണമെന്നുണ്ട്, പക്ഷേ വിചാരിക്കുന്ന ബഡ്ജറ്റിൽ ഒതുങ്ങുമെന്ന.
5: ഞാൻ എന്റെ വണ്ടി ചെയ്ത പോലെ തന്നെ നേരെ ബദീഹ കാർ ആക്സസറീസിലേക്ക് പോയാൽ മതി. പിന്നെ വീട്ടിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും അവര് തന്നെ വന്ന് സെറ്റ് ആക്കി തരും. നമ്മുടെ വണ്ടിക്ക് വേണ്ടതെല്ലാം ഒരൊറ്റ കൂടെ കീഴിൽ കിട്ടും.
4: എന്നാ പിന്നെ നീ ആ കോണ്ടാക്ട് ഒന്ന് തന്നെ.
5: 6000 7124.
2: ഖത്തറിലും നാട്ടിലും ഒരേപോലെ വിശ്വസിക്കാവുന്ന നിങ്ങളുടെ സ്വന്തം ഓട്ടോമോട്ടീവ് സർവീസ് പാർട്ണർ ബദീഹ കാർ ആക്സസറീസ്, അൽതുമാമ.

0: വീണ്ടും പോയെടുത്തുനിന്ന് വീണ്ടും വീണ്ടും എഴുന്നേറ്റ് വരുന്നവരാണ് യഥാർത്ഥ ഹീറോസ്. വീണ്ടും വീണ്ടും വീണ് പോയാലും തകരാതെ തളരാതെ മുന്നോട്ട് കുതിച്ചുയരാൻ കെൽപ്പുള്ളവരാണ് ഹീറോസ്. അങ്ങനെയാണല്ലോ പൊതുവെ സിനിമകളിലൊക്കെ നമ്മൾ കാണാറുള്ളത്, സിനിമയിൽ മാത്രമല്ല ലൈഫിലും. വെൽക്കം ബാക്ക്. ഇത് സ്കോർ ബോർഡിന്റെ ടൈമാണ്. സ്പോർട്സ് ലോകത്തൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങനെ വീണുപോയിട്ടുള്ള പലപ്പോഴും വലിയ അവസരങ്ങൾ മുൻപിൽ തുറന്നു വന്നിട്ടുള്ള എന്നാൽ വീണ്ടും അതേപടി തിരികെ പ്രശ്നങ്ങളിലേക്ക് വീണുപോയിട്ടുള്ള ഒരാളുടെ കരിയറിനെ കുറിച്ചിട്ടാണ് പറയാൻ വേണ്ടിയിട്ടുള്ളത്. 15 വയസ്സിൽ വൈഭവ് സൂര്യവംശി എന്ന് പറയുന്ന ക്രിക്കറ്ററെ, ആ ഒരു ബാലനെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ ഒരു 17 വയസ്സിൽ ഇതുപോലെ ഒരു വണ്ടർ കിഡായിട്ട് വന്നിട്ടുള്ള ഒരു താരത്തെ കുറിച്ചിട്ടാണ് പറയാൻ വേണ്ടിയിട്ടുള്ളത്. 17 വയസ്സിൽ IPL അരങ്ങേറ്റം നടത്തി റെക്കോർഡിട്ട ഒരാൾ സർഫറാസ് ഖാൻ. പിന്നാലെ IPL നിന്ന് തന്നെ പുറത്തായി. ആഭ്യന്തര ക്രിക്കറ്റിൽ തുടർച്ചയായിട്ട് മികവ് കാട്ടിയിട്ടെങ്കിലും ദേശീയ ടീമിന്റെ വാതിലുകൾ ഒന്നും തുറന്നില്ലായിരുന്നു. ഒടുവിൽ ടെസ്റ്റ് ടീമിൽ അവസരം ലഭിച്ചപ്പോൾ അരങ്ങേറ്റ മത്സരത്തിൽ വേഗമേറി അർദ്ധ സെഞ്ചുറി നേടുന്ന ഇന്ത്യൻ താരമായി. അരങ്ങേറ്റ ടെസ്റ്റിലെ 2 ഇന്നിംഗ്സിലും അർദ്ധ സെഞ്ചുറി നേടുന്ന 4th ഇന്ത്യൻ താരം എന്നീ റെക്കോർഡുകളൊക്കെ സ്വന്തമാക്കിയിട്ടും തുടർന്നുള്ള പരമ്പരകളിലേക്ക് പരിഗണിച്ചില്ല. അതായത് നന്നായിട്ട് കളിച്ചാലും അവഗണിക്കപ്പെടുന്നതിന്റെ ലിസ്റ്റിൽ എപ്പോഴും ഒന്നാമതായിരുന്നു സർഫറാസ് ഖാൻ. ഒരു ഇടവേള കഴിഞ്ഞ് ടീമിൽ തിരിച്ചെത്തിയപ്പോൾ സെഞ്ചുറി നേടിയെങ്കിലും വീണ്ടും അവഗണന നേടിട്ടു. ഒടുവിൽ ഏകദേശം 20 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യൻ ടെസ്റ്റ് ടീമിലേക്ക് 28-കാരനായിട്ടുള്ള സർഫറാസ് ഖാൻ തിരിച്ചെത്തുകയാണ്. പരിക്കേറ്റ ബാറ്ററായിട്ടുള്ള സായി സുദർശന് പകരമാണ് സർഫറാസ് ഖാൻ ഇങ്ങനെ ഒരു അവസരം കിട്ടുന്നത്. തീർച്ചയായിട്ടും വണ്ടർ കിഡ് എന്ന് പറഞ്ഞ് പിന്നീട് പലപ്പോഴും കരിയറിൽ പല പല അപ്പ് ആൻഡ് ഡൗൺസുകൾ നടത്തിയിട്ടുണ്ട്. IPL പെർഫോമൻസ് മാറ്റിവെച്ചു. IPL
1: പുണ്യവചനങ്ങളിലൂടെ അടുത്ത ബന്ധുക്കൾക്ക് ആവശ്യമായിരിക്കെ മറ്റുള്ളവർക്ക് ചെയ്യുന്ന ദാനം സ്വീകരിക്കപ്പെടുകയില്ല.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ ഇഷാഖ് ബാങ്കിനുള്ള സമയം.

0: You are listening to Radio Sino 91.7 FM, Qatar's favorite radio station. Favorite radio station.
1: ഓണസദ്യ റെഡിയാണ്. പായസം എവിടുന്ന?
2: ദസോറ പായസം ഖത്തർ ഉണ്ടല്ലോ, അവിടുത്തെ സ്പെഷ്യൽ തണുത്ത ചണ്ട കോക്കനട്ട് പായസം ഇല്ലേ, ഒരിക്കൽ കഴിച്ചവർ വീണ്ടും വീണ്ടും അന്വേഷിച്ചെത്തും.
3: പാലട അടപ്രഥമൻ എല്ലാം ഇപ്പോൾ തന്നെ പ്രീ ബുക്ക് ചെയ്യാം. ഈ ഓണത്തിന് മധുരം നിറയട്ടെ. ഡെസോറ പായസം ഖത്തറിനൊപ്പം വക്രാസൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304.
4: ഹിലാൽ ലുലുവിന് സമീപം സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020-2525.
5: ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിവ് സിനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
6: ബസ് ബെൽ GCC റേഡിയോ നാടക മത്സരം സീസൺ 4.
5: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ID PR@suno.qa.
6: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.

0: Radio Sino 91.7 FM
1: Qatar's favorite radio station.
0: கேட்டு கேட்டு கூட்டு கூடாம்
2: Radio Sino.
3: Smart Talk.
4: Brought to you by
5: Lulu. Hypermarkets, supermarkets and department stores where the world comes to shop.
6: Just feel like you're home.
4: In association with
7: Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry pieces-ukalum ethically sourced aanu. Adodoppam Malabar Promise nalkunna complete transparency.
8: സ്മാർട്ട് ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു കുടുംബത്തിന്റെ കഥയിലേക്കാണ് നമ്മൾ എത്താനായിട്ട് പോകുന്നത്. ഒരു പക്ഷെ നിങ്ങൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ ഇവരുടെ വീഡിയോസ് കണ്ടിട്ടുണ്ടായിരിക്കും. അബിനും അന്നാറോസും. അന്നാറോസ് എന്ന മോളുടെ ലൈഫിലെ കുറച്ചധികം കാര്യങ്ങളാണ് അബിൻ വളരെ വിശദമായിട്ട് ചെറിയ ചെറിയ വീഡിയോസ് ആയിട്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ പലപ്പോഴും പോസ്റ്റ് ചെയ്യാറുള്ളത്. ഇത് ഒരുപാട് ആളുകൾ ഇഷ്ടപ്പെടുകയും അവരുടെ വീഡിയോസിന് വലിയൊരു റെസ്പോൺസ് ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. മാത്രമല്ല അബിൻ ഒരു പേരന്റിംഗ് കോച്ചായിട്ടും അങ്ങനെ പല സെഷൻസും പേരൻസിനും കുട്ടികൾക്കും ഒക്കെ എടുക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. അബിനാണ് ഇന്ന് നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യുന്നത് സ്മാർട്ട് ടോക്കിൽ. അബിൻ, സ്വാഗതം റേഡിയോ സനോയിലേക്ക്. എപ്പം മുതലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്? നിങ്ങൾ ഇങ്ങനെ ഒരു വീഡിയോസ് ചെയ്യാം ആക്സിഡന്റലി സംഭവിച്ചതാണോ അതോ വീഡിയോസ് ഇടാം എന്ന് പറയുന്ന ആ ഒരു ധാരണയോടുകൂടി തുടങ്ങിയതാണോ?
9: ശരിക്കും ഒരു 5 മാസം മുമ്പാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. അതിന്റെ ഒരു കാരണം എന്ന് പറയുമ്പം, ഞാനൊരു 10 വർഷമായിട്ട് ഈ ആഫ്രിക്ക, തായ്ലൻഡ് അതുപോലെ ഒരു രാജ്യങ്ങളിൽ കൂടെ ഇങ്ങനെ വർക്ക് ചെയ്യുമായിരുന്നു. നമുക്ക് കിട്ടിയ കുറെ ഒരു ബോധ്യങ്ങളും ഉൾക്കാഴ്ചകളും അതുകൊണ്ടൊക്കെ നാട്ടിൽ വന്നു കഴിഞ്ഞപ്പം എന്തെങ്കിലുമൊക്കെ നമുക്ക് സൊസൈറ്റിക്ക് വേണ്ടി ചെയ്യണമല്ലോ. അങ്ങനെയാണ് ഒരു പേരന്റിങ് എന്നൊരു ടോപ്പിക്കിലേക്ക് നമ്മൾ വരുന്നതും. അപ്പൊ നമുക്ക് വീഡിയോ ഒരു സംഭവം, അതിനെ കുറിച്ചൊന്നും അറിയില്ല എങ്ങനെ ഇത് ആൾക്കാർ ഇത് ശ്രദ്ധിക്കുമെന്നോ അല്ലെങ്കിൽ ആൾക്കാർ എങ്ങനെ ഇതിനോട് കമന്റ് ചെയ്യുമെന്നൊക്കെ, അതാണ് ഇതിന്റെ ഒരു ഒരു ഒരു ബേസ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ നോക്കുമ്പം എന്റെ വീട്ടിലിരുന്ന് എന്റെ കൊച്ചിനെ ഞാൻ ഈ കാര്യം പഠിപ്പിക്കുന്നത് പോലെ തന്നെ എനിക്ക് എന്റെ സൊസൈറ്റീനെയും കൂടെ ഈ ഒരു കാര്യത്തിൽ ഒന്ന് ബോധവൽക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. അപ്പൊ അതിന് ഞാൻ നോക്കുമ്പോൾ ഞാൻ നേരിട്ട് വന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് ഒരു കാര്യം നടക്കില്ല, ആരും നമ്മൾ ലിസൺ ചെയ്യാല. നമുക്കൊരു ഒരു എന്നാ പറയണ്ടേ, പേരന്റിംഗ് എന്ന് പറഞ്ഞ ഒരു സംഭവത്തിലൂടെ കൊച്ചിലൂടെ ഈ ഒരു അറിവ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഒരു ഒരു ട്രെൻഡ് തന്നെ നമുക്ക് ആക്കിയെടുക്കാം. പിള്ളേരിലേക്ക് എല്ലാവരും ശ്രദ്ധിക്കും, അത് സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാലും ശ്രദ്ധിക്കും. നമ്മുടെ ഒരു കുടുംബത്ത് മാത്രം നമ്മൾ നിൽക്കാതെ ഇങ്ങനത്തെ ഒരു സംഭവത്തിൽ ചെയ്യണമെങ്കിൽ നമുക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ നമ്മുടെ ഒരു എന്നാ പറയണ്ടേ ഫാമിലി കണ്ടന്റ് എന്ന് പോലും നമുക്ക് പറയത്തില്ല. എങ്ങനെ ഒരു കൊച്ചൊരു ഒരു കുട്ടീനെ നമുക്ക് ഇങ്ങനെ കെയർ ചെയ്ത് അല്ലെങ്കിൽ അവളുടെ ലോകം കുറച്ചും കൂടെ ബ്യൂട്ടിഫുൾ ആക്കാന്നുള്ള ഒരു ചിന്ത നമ്മളിങ്ങനെ തുടങ്ങിയത്.
8: പല എക്സ്പീരിയൻസുകളും നിങ്ങൾ വീഡിയോസിൽ ഇടാറുണ്ട്. ഇപ്പൊ എന്തായാലും കൃഷി റിലേറ്റഡ് കാര്യങ്ങൾ പലപ്പോഴും പല പേരന്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കോച്ച് ആളുകളൊക്കെ പറയാറുണ്ട്, കുട്ടികളെ കാണിച്ചു കൊടുക്കണം ഇതൊക്കെ എവിടുന്ന് വന്നു. ഇപ്പം അരി അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എവിടുന്ന് വന്നു എന്നുള്ളത് കുട്ടികൾ അറിയണം. ഒരു പാക്കറ്റിൽ വന്നു എന്നുള്ളതല്ലാതെ ഇതിന്റെ റൂട്ട് എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. ശരിക്കും കുട്ടികൾ ഈ റൂട്ട് മനസ്സിലാക്കേണ്ടതിന്റെ ഒരു പ്രാധാന്യം എത്രമാത്രം വലുതാണ്?
9: ശരിക്കും ഞാൻ പറയുന്നത് കുട്ടികൾ റൂട്ട് ഇതൊക്കെ അവരിൽ നിന്ന് തന്നെ വരേണ്ട കുറെ ഇനീഷ്യേറ്റീവ്സ് ഉണ്ട്. ഇന്നൊന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് എന്റെ ഒരു റിലേറ്റീവ്സിനെ പെട്ടെന്ന് ചോദിച്ചപ്പോ എന്റെ മനസ്സിൽ വന്നൊരു കാര്യമാണ്. ഞങ്ങളുടെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ പോയി, അവിടെ ചെന്നപ്പോ അവരൊക്കെ അവിടെ തയ്യൽ മെഷീൻ ഉണ്ട്. ഈ കുട്ടി തയ്യൽ മെഷീനെ കയറിയിരുന്നു. അത് അന്നാറോസ് ആയതുകൊണ്ടും ഞാൻ അതിനെ നോ പറയാത്തതുകൊണ്ടും അവരും നോ പറഞ്ഞില്ല. അപ്പൊ സംഭവിച്ചത് അവളവിടെ ഒന്നും നോക്കിയില്ല, അവിടെ ഒരു കാന്ത വിരിപ്പുണ്ടായിരുന്നു. അത് ഈ തയ്യൽ മെഷീനുമായിട്ട് ഇങ്ങനെ കണക്ട് ചെയ്ത് ഈ കാന്തത്തിന്റെ കാര്യങ്ങളൊക്കെ ഇവര് പഠിച്ചു. അപ്പം ഞാൻ പറയുന്നത് ഈ റൂട്ട് നമ്മൾ പഠിപ്പിക്കാനും നിൽക്കേണ്ട, പക്ഷെ അതിന്റെ ഒരു സാഹചര്യത്തിലേക്ക് ഇവരെ എത്തിക്കാനുള്ള സംഭവം നമ്മൾ ചെയ്യണം. അവരത് തന്നെ മനസ്സിലാക്കിക്കോളും. ഇനി നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നതിനപ്പുറത്തായിട്ട് ദേ ഹാവ് ദ റൈറ്റ് ടു ആസ്ക് ക്വസ്റ്റ്യൻസ്. എപ്പോൾ അവർ ചോദ്യം ചോദിക്കും അന്നേരം നമ്മളത് പറഞ്ഞു കൊടുത്താൽ മതി. അപ്പൊ ഇന്ന് ഈ കുട്ടി അന്നാറോസ് ഇങ്ങനെ തയ്യൽ മെഷീന്റെ അവിടെ പോയിരുന്നു, തയ്യൽ മെഷീന്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കണ്ടു, ആരും നോ പറഞ്ഞില്ല. കാരണം നമ്മൾ അങ്ങനത്തെ ഒരു ചെറിയൊരു എന്നാ പറയണ്ട ഒരു സ്പേസ് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഒരു ഡേഞ്ചർ ആയിരിക്കുന്ന അവസ്ഥയിലേക്ക് പോകരുതെന്നും അവളുടെ കുഞ്ഞു മനസ്സിനറിയാം. അപ്പൊ അതുകൊണ്ട് സൂചി അങ്ങനത്തെ കാര്യത്തിലേക്കൊന്നും അവൾ പോയില്ല, മറിച്ച് കുറച്ച് പഴയ ക്ലോത്ത്സ് ഒക്കെ എടുത്ത് അത്രയും സംഭവത്തിലൂടെ ഒരു 10-20-30 മിനിറ്റോളം ഈ കുട്ടി അവിടെ സ്പെൻഡ് ചെയ്തു. സമയമായപ്പോ എല്ലാം കഴിഞ്ഞ് പോകാൻ നേരത്ത് ആ ചേച്ചി കുറച്ച് പഴന്തുണികളെല്ലാം കൂടെ പൊതിഞ്ഞ് അതിന്റെ കൂടുതൽ 2 കാന്തവും 2-3 സൂചി എല്ലാം കൂടെ വെച്ച് ഇവളുടെ കൈ കൊടുക്കുകയും ചെയ്തു. പഠിപ്പിക്കാൻ വേണ്ടി ഒന്നും നമ്മൾ പഠിപ്പിക്കരുത്, പക്ഷേ നമ്മൾ അതിന്റെ സമീപത്ത് ഇവരെ കൊണ്ടുപോകണം. ഇവരതൊക്കെ ആയിട്ടൊന്ന് ഫെമിലിയർ ആയിരിക്കണമെന്നാണ് എന്റെ ഒരു കാഴ്ചപ്പാട്. ബാക്കി അവരും ഒരു ഇൻഡിവിജ്വൽ അല്ലേ, അവർക്കും ഇതിനെ കുറിച്ച് അറിയണമെന്ന് ആഗ്രഹമുണ്ടല്ലോ, അറിയണമെന്ന് ആഗ്രഹമുള്ള ഇതിനോട് താല്പര്യമുള്ളവര് ഇതിനെ കുറിച്ച് അറിഞ്ഞ് അതിൽ അവര് അതിൽ അതിൽ ഗ്രോ ചെയ്തോളും. പക്ഷേ നമ്മൾ ബോധപൂർവം പഠിപ്പിക്കാൻ ശ്രമിക്കുമ്പം അവർക്കും അതിനോട് താല്പര്യം കാണുക, ദേ വിൽ ബി റിയലി ഡീമോട്ടിവേറ്റഡ് എന്നാണ് എനിക്ക് തോന്നിയൊരു കാര്യം.
8: ഏത് സ്റ്റേജ് മുതൽ കുട്ടികളെ നമ്മൾ ഈ തരത്തിലേക്ക് ട്രെയിൻ ചെയ്ത് തുടങ്ങണം?
9: ശരിക്കും ഞാൻ ഇവരോട് ആദ്യം പറഞ്ഞാൽ ഈ കഥ പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. കാരണം ഇന്നത്തെ കുട്ടികൾക്ക് ലിസണിംഗ് കപ്പാസിറ്റി ഇല്ല, കമ്മ്യൂണിക്കേഷൻ സ്കില് കുറയുന്ന കാലഘട്ടമാണ്. അപ്പൊ ഞാൻ എനിക്ക് തോന്നുന്നു ഒരു 1.5 വയസ്സിനൊക്കെ ഉള്ളിൽ തന്നെ, അത് ഞാൻ പറയുമ്പം ഐ ഹാവ് ടു ബി വെരി താങ്ക്ഫുൾ ടു മൈ വൈഫ് മരിയ.
8: മോളുടെ ഒരു വീഡിയോ നമ്മൾ കൂടുതൽ ശ്രദ്ധിച്ചത് മോളുടെ കേക്കോ ആയിട്ട് എല്ലാവരുടെ അടിയിലേക്ക് പോകുന്നു, എല്ലാവർക്കും ഷെയർ ചെയ്യുന്നു. ഈ ഷെയറിംഗ് മെന്റാലിറ്റിയും കുട്ടികളും തമ്മിലുള്ള ഒരു കണക്ഷൻ.
9: എന്റെ ഫാദറും മദറും ഞങ്ങളൊരു ഒരുമിച്ചാണ് താമസിക്കുന്നത്. അവരിങ്ങനെ പറയും, ഒരു ചെറിയൊരു ചോക്ലേറ്റോ അല്ലെങ്കിൽ അതിന്റെ ഒരു പീസ കിട്ടി കഴിയുമ്പോൾ മോള് മുഴുവൻ തിന്നോ എന്ന് പറയും. അപ്പൊ എനിക്ക് അവരെ കറക്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, കാരണം അവരെന്റെ പേരന്റ്സ് ആണ്. ഞാൻ ഇനി അവരെ കറക്റ്റ് ചെയ്ത് അവിടെ ഒരു ഈഗോ ക്ലാഷ് വരണ്ട, എങ്ങനെ ഇവരെ കൺവിൻസ് ചെയ്യിക്കണം എന്റെ പേരന്റ്സിനെ ഈ ഷെയറിങ്ങിന്റെ ഒരു ബ്യൂട്ടി. അപ്പം അവരെ ഞാൻ ഇൻസ്റ്റയും ഫേസ്ബുക്കും വാച്ച് ചെയ്യാവുന്ന കാര്യത്തിൽ ഓക്കെ ആക്കി. അങ്ങനെയാണ് ഷെയറിംഗ് എന്ന് പറഞ്ഞ കാര്യത്തെ കൂടെ തന്നെ ഇങ്ങനെ പല സാധനങ്ങൾ ചെയ്തു. അങ്ങനെ വന്നതിൽ ഒരു ടോപ്പിക്കാണ് ഈ കൊച്ചൊരു ദിവസം കേക്ക് കൊടുത്ത് ഇങ്ങനെ എല്ലാവർക്കും കൊടുക്കുന്നത്. അത് നമ്മളറിയാതെ വീട്ടിന്റെ ഒരു കൾച്ചർ ആയിരിക്കുന്ന ഒരു ഭാഗമാണത്. അങ്ങനെ അല്ലായിരുന്നു കേട്ടോ അന്നാ റോസ്, കാരണം അവളെ നമ്മൾ ഞങ്ങളൊരു വീടിന്റെ ഒരു അവസ്ഥ വെച്ച് ട്രെയിൻ ചെയ്ത് വേറെ തരവായിരുന്നു. പക്ഷെ ഇങ്ങനെ ഇപ്പൊ ഇങ്ങനെ ആയി ഇത് വരുന്നു. ഇത് ഇങ്ങനെ വന്നു കഴിയുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇവർക്ക് ഒന്നിനോട് ഒരു അമിതമായിട്ടുള്ള ഇവർക്ക് ഇവരുടെ ഇമോഷനെ കുറച്ചുകൂടെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പൊ ഒരു ചോക്ലേറ്റ് ആണെങ്കിൽ പോലും അന്നാ റോസിന്റെ അനിയത്തി നോവ, നോവയ്ക്ക് കൊടുക്കാൻ വേണ്ടി ഇവൾ എടുക്കുന്ന ചിലപ്പോൾ ഒരു 30 സെക്കൻഡ് ടു ഒരു 1 മിനിറ്റ് ഒക്കെ എടുക്കും. അതുവരെ റിമൈനിങ് പീസ് ഇസ് സേഫ് ഇൻ ഹെർ ഹാൻഡ്. അപ്പൊ ഞാനത് അതൊക്കെ ഞാൻ കണ്ട് മനസ്സാക്കിയിട്ടുണ്ട്. കാരണം ഭയങ്കര ഷോർട്ട് ടെമ്പേർഡ് ആണ് ഒരു പരിധി വരെ നമ്മുടെ ആൾക്കാർ. കാരണം നമ്മൾ അവരെ ഒരിക്കലും ഒരു കാര്യത്തിലും ട്രെയിൻ ചെയ്തിട്ടില്ല. അത് ദേഷ്യം വരുമ്പോഴാണേലും സങ്കടം വരുമ്പോഴാണേലും ഒരു ഇമോഷനും കൺട്രോൾ ചെയ്യാൻ നമ്മുടെ പിള്ളേരെ പ്രാപ്തരാകാത്തതിന്റെ കാരണം ഈ ഷെയറിങ് അല്ലെങ്കിൽ എന്നാ പറയേണ്ട ഒന്ന് ഒരു കാര്യം വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പേഷ്യൻസ് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെറുപ്പത്തിലെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നില്ല. അതാണ് എന്റെ ഒരു ഒബ്സർവേഷൻ. അപ്പൊ അതിൽ നിന്ന് ബോധപൂർവ്വം ക്വസ്റ്റ്യൻ ഉണ്ടാവേണ്ട ഒരു ഗുണമാണ്. കാരണം ഈ ഷെയറിങ് വന്നു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഞാൻ ആ ഷെയറിങ്ങിന്റെ വീഡിയോ ഇട്ടപ്പോ ഒരു കൂട്ടം ആൾക്കാർ ഇങ്ങനെ കമന്റ് ചെയ്തു, അവസാനം അവക്കൊന്നും കിട്ടിയില്ല, അത് മോശമല്ലേ, കുഞ്ഞു കൊച്ചല്ലേ, ഇത്രമാത്രം നിങ്ങൾ ഇങ്ങനെ ചെയ്യണോ. പക്ഷെ അതിന്റെ അകത്തൊരു ശരിക്കുള്ള കാര്യമാണ് അറിയോ, ഈ ഷെയർ ചെയ്ത് കഴിയുമ്പം ഷെയർ ചെയ്യുന്ന ആളാണ് ഏറ്റവും കൂടുതൽ ഹാപ്പിയാണ്, കിട്ടുന്നവരല്ല. അപ്പൊ ഈ ഷെയർ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് എന്ത് കിട്ടുന്നു, അവസാനം നമ്മൾ ഏറ്റവും അവസാനത്തെ ആളാകുന്നു, നമ്മൾ തഴയപ്പെട്ടു, നമുക്ക് ചിലപ്പോൾ ഒന്നും കിട്ടിയില്ലെന്ന് വരാം. നമ്മൾക്ക് കിട്ടി എന്നുള്ള പറഞ്ഞ് നമ്മുടെ ലോകം ചെറുതാക്കുന്നതിനപ്പുറതായിട്ട് നമുക്ക് ഒരു 5 പേരിലേക്ക് എത്താനുള്ള നമ്മുടെ ലോകത്തെ വലുതാക്കുന്ന ഒരു വലിയ പ്രോസസ്സാണ് ഷെയറിങ്.
8: ഒരുപാട് നല്ല കമന്റ്സ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ വീഡിയോസിന് വരാറുണ്ട്. ഒരു കമന്റ് കണ്ടത് 4 വയസ്സുള്ള അന്നാറോസ് ആണ് ഇപ്പോൾ എന്റെ പാഠപുസ്തകം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ അങ്ങനെ ഒരുപാട് നല്ല നല്ല കമന്റ്സ്. എത്ര നല്ല സന്ദേശമാണ് നിങ്ങളുടെ അക്കൗണ്ടിലൂടെ നിങ്ങൾ നൽകുന്നത് എന്ന് പറയാറുണ്ട്. അപ്പം അതുകൊണ്ട് ഈ കണ്ടന്റ് എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കാറുണ്ടോ ഏറ്റവും പ്യുവറായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ആളുകൾക്ക് ഗുണകരമാകുന്നത് മാത്രം എടുക്കണം എന്നുള്ള ഒരു നല്ല ശ്രമം അതിന്റെ പിന്നിലുണ്ടോ?
9: ഞാൻ പറയാം, ആരൊക്കെ എന്നോട് പറയുമ്പോഴാണ് ഞാനൊരു കണ്ടന്റ് ക്രിയേറ്റർ ആണെന്ന് വരെ ഞാൻ അറിയുന്നത്. ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന ആളോ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയിട്ടുള്ള ആളോ, സോഷ്യൽ എന്ന് പറഞ്ഞാല് സോഷ്യൽ മീഡിയയെ കുറിച്ച് ABCD അറിയത്തില്ലാത്ത ഒരാളാണ്. നമ്മുടെ കാഴ്ചപ്പാട് മാറി, നമ്മുടെ ജീവിതത്തെ കാണുന്ന രീതി ഒത്തിരി മാറി. അപ്പോ ഏതൊരു കാര്യവും നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ അത് ആൾക്കാരിലേക്ക് എത്തും എന്നുള്ള ഒരു ബോധ്യം ഉള്ളതുകൊണ്ട് ഞാൻ കണ്ടന്റിനെ കുറിച്ച് ശ്രദ്ധിക്കുകയല്ല, പക്ഷേ പറയുന്ന കാര്യത്തെ കുറിച്ച് നമ്മൾ ഒരു അവഗണിക്കപ്പെടുന്ന കാര്യമായിരിക്കാം നമുക്ക് വളരെ മീനിങ് ഫുൾ ആക്കാൻ പറ്റുന്നത് എന്നുള്ള ഒരു ബോധ്യമുണ്ട്. അതുകൊണ്ട് ഞാൻ വലിയ കാര്യങ്ങളിലേക്ക് അല്ലെങ്കിൽ എന്റെ വീടിന്റെ അപ്പുറത്തേക്കുള്ള ഒരു കാര്യത്തെ കുറിച്ച് ഞാനും പോവുകയല്ല. ഒരു ചെറിയ ചലനങ്ങൾ വരെ നമുക്ക് വലിയ സാധ്യത ഉണ്ടെന്നുള്ളതാണ് എന്റെ ഒരു കാഴ്ചപ്പാട്.
8: അപ്പൊ അതിൽ ഒരു കമന്റ് ഒരു ക്യാപ്ഷൻ കൊടുത്തിട്ട് കുഞ്ഞു മക്കളെ എത്തിക്കേണ്ട ഇടങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് സ്ഥലങ്ങൾ, ഇപ്പം എന്താ പറയുക, ഒരു കപ്പ എടുക്കുന്ന ഒരു സ്ഥലമാണെങ്കിലോ അങ്ങനെയുള്ള കുറെ സ്ഥലങ്ങൾ. ശരിക്കും ഇതൊക്കെ ഡയറക്റ്റ് കാണുന്നതിന്റെ ഒരു ഗുണം എന്താണ്
9: എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അവര് അവരുടെ ഏറ്റവും ചെറിയ പ്രായത്തില് വേൾഡിനെ അങ്ങ് എക്സ്പ്ലോർ ചെയ്യുവാണ്. ഒന്ന് ഈ കപ്പ പറിക്കുന്ന ഒരു സംഭവമുണ്ട്, അല്ലെങ്കിൽ രണ്ട് ഞാനിപ്പം പെട്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ ഒരു കണ്ടന്റിന് വേണ്ടി ഇത് ചെയ്യുന്നതുകൊണ്ട് അറിയുന്നില്ല. പക്ഷെ നമ്മൾ ഓരോ ചെറിയ കാര്യങ്ങൾ സന്തോഷം കണ്ടെത്തി കഴിഞ്ഞാൽ വലിയ കാര്യം വരുമ്പോൾ നമ്മൾ അറിയാതെ സന്തോഷിക്കും, ഇല്ലെങ്കിൽ വലിയ കാര്യത്തിലേക്ക് മാത്രം നമ്മൾ സന്തോഷം പോവുള്ളൂ. അപ്പൊ ഞാൻ ഏറ്റവും കൂടുതൽ അന്നാറോസിന് സന്തോഷം കണ്ടെത്തിയ ഒരു സമയം എന്ന് പറഞ്ഞാൽ മണ്ണിര കൈ വന്ന സമയത്തായിരുന്നു. മണ്ണിര കൈ വന്നു കഴിഞ്ഞാൽ ഇത്രമാത്രം എക്സൈറ്റ്മെന്റ് ഉണ്ടോ? അത് മണ്ണിൽ 10 തവണ കാലിൽ ചവിട്ടി നടന്നു കഴിഞ്ഞാൽ മണ്ണിന്റെ കൈ വന്നാൽ നമുക്ക് എന്തെന്നില്ലാത്ത സന്തോഷം നമ്മളിൽ വരും. അപ്പം എനിക്ക് തോന്നുന്നു ചില ഇടങ്ങളിലേക്ക് നമ്മൾ പിള്ളേരെ എത്തിക്കണം, കാരണം അവർക്ക് അവിടെ എക്സ്പ്ലോർ ചെയ്യണം. കാരണം അത് ഇപ്പോഴേ പറ്റുള്ളൂ, കുറച്ചുകൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ അവര് തന്നെ വേൾഡ് എക്സ്പ്ലോർ ചെയ്തോളും.
8: അബിൻ മൈക്കിളും ഹന്ന റോസും ഇവരുടെ വീഡിയോസ് പലപ്പോഴും സോഷ്യൽ മീഡിയയുടെ ശ്രദ്ധ നേടിയെടുക്കാറുണ്ട്. അബിനാണ് പേരന്റിംഗ് വിശേഷങ്ങളുമായിട്ട് നമ്മളുടെ കൂടെ ഇന്ന് ജോയിൻ ചെയ്തിട്ടുള്ളത്. കുറച്ച് വിശേഷങ്ങൾ കൂടി നമുക്ക് കേൾക്കാനായിട്ടുണ്ട്. കേട്ടുകൊണ്ടേയിരിക്കാം സ്മാർട്ട് ടോക്ക്.
2: Radio Shadow. 91.7

0: Frequency. Now available on Vodafone Shuf app.
1: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
2: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ, ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി
1: എസ്സെൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500498.
3: ഹിലാൽ ലുലുവിന് സമീപം സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 to 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020-2525. കുട്ടിക്കുരുന്നുകൾ സ്കൂളിലേക്ക് തിരികെ പോകുന്നതിന് മുൻപ് ഒരു ആഘോഷമായാലോ? ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്ക് ഒരുക്കുന്നു ബാക്ക് ടു സ്കൂൾ. ഓഗസ്റ്റ് 27 അപ്പോസുദ്ര മോളിൽ വൈകിട്ട് 3 മുതൽ. കൂടുതൽ വിവരങ്ങൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ 91.7 FM. വെന്യൂ പാർട്ണർ അപ്പോസുദ്ര മോൾ, വെർ കൺവീനിയൻസ് മീറ്റ്സ് ചോയ്സ് ആൻഡ് കമ്മ്യൂണിറ്റി മീറ്റ്സ് സ്റ്റൈൽ. അപ്പോസുദ്ര മോൾ, എ കംപ്ലീറ്റ് ഫാമിലി ഡെസ്റ്റിനേഷൻ.
4: ഗിഫ്റ്റിംഗ് പാർട്ണർ ഡൈസു ജപ്പാൻ, യു നെയിം ഇറ്റ്, we have it.
5: Creative partner Planet Scribbles Worldwide, where every child's imagination comes alive. For more details, follow Planet Scribbles Gulf on Instagram.
6: Pizza partner Papa John's. Order, earn, repeat with Papa Rewards. Download Papa John's app and enjoy more rewards.

0: ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 FM.
1: Smart Talk. Brought to you by Lulu. Hypermarkets, supermarkets, and department stores where the world comes to shop. Just feel
2: like you're home. In association with
3: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
4: റേഡിയോ സുനോയിൽ സ്മാർട്ട് ടോക്ക് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മളുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുള്ളത് അബിനാണ്. അബിൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമില് മോളുടെ കൂടെ ഒരുപാട് വീഡിയോസ് ചെയ്യാറുണ്ട്. മോളുടെ പേര് ഹന്ന റോസ് എന്നാണ്. ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട് അവരുടെ വീഡിയോസ്. സ്ക്രിപ്റ്റുകൾ അധികമൊന്നും ഇല്ലാതെ ജീവിത കഥകളുമായിട്ട് മുന്നോട്ട് പോകുന്ന വീഡിയോസ് ആണ് അവരുടെ ഇത്. ആ വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ട് അബിനാണ് നമ്മളുടെ കൂടെ എത്തിക്കഴിഞ്ഞിട്ടുള്ളത്. ഇന്ന് സ്മാർട്ട് ടോക്കിൽ കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് അബിന്റെ അടുത്ത് ചോദിക്കാനായിട്ടുണ്ട്. അതോടൊപ്പം ഒരു കുട്ടി ലൈബ്രറി മോൾക്ക് വേണ്ടി റെഡിയാക്കിയിട്ടുണ്ട്. ശരിക്കും കുട്ടികളും ലൈബ്രറിയും അത് ഭയങ്കര കണക്ഷനുള്ള രണ്ട് കാര്യങ്ങളാണ്. കുട്ടികളെ വായനയിലേക്ക് അല്ലെങ്കിൽ പുസ്തകം ഇൻട്രസ്റ്റ് ഉള്ള കുട്ടികളെ അവരിൽ അതിലേക്ക് എത്തിക്കേണ്ടതിന്റെ ഒരു പ്രാധാന്യം എത്രമാത്രം വലുതാണ്?
5: ബുക്കുകളുടെ കാര്യം ഞാൻ പറയുമ്പോൾ കഥകളെ ആർക്കും ഇഷ്ടമാണ്, അത് ഏത് പ്രായക്കാർക്കും. പ്രത്യേകിച്ച് പിള്ളേരുടെ കാര്യം പിന്നെ പറയണ്ട. പനാറോസിന് ഇപ്പൊ ആകെ ABCD മാത്രമേ അറിയത്തുള്ളൂ, കാരണം അംഗൻവാടിയിലാണ് പോകുന്നത് 4 വയസ്സ്. പക്ഷെ ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും ഇന്നത് പഠിക്കണം, അംഗൻവാടിയിലെ കാര്യങ്ങളൊന്നും പഠിപ്പിക്കണമെന്നൊന്നും ഞങ്ങളുടെ വീട്ടിൽ പറഞ്ഞിട്ടുമില്ല. പക്ഷെ കുറെ പുസ്തകങ്ങൾ വീട്ടിൽ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നു. പുസ്തകങ്ങൾ വരുന്നതനുസരിച്ച് വീടിന്റെ ഒരു കൾച്ചർ എന്ന് പറയുന്നത് ഒരു പരിധി വരെ ഞങ്ങൾ എല്ലാവരും പുസ്തകത്തിലേക്ക് തിരിഞ്ഞു. ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെ പുസ്തകങ്ങളൊന്നും ഇല്ലായിരുന്നു. NROS ആവുന്നതിന് മുമ്പ് ഒരു പരിധി വരെ എല്ലാവരും മൊബൈലിൽ കൂടെ ലോകത്തിൽ കൂടെ ആയിരുന്നു. നമ്മളെ വീട്ടിൽ പുസ്തകങ്ങളും വരുത്തി പിള്ളേര് നമ്മൾ ഉപയോഗിക്കുന്ന കണ്ടു കഴിയുമ്പോൾ അവർക്ക് അറിയത്തില്ലേ പോലും അവരും പിന്നെ വായിക്കുന്നതായിട്ട് ആക്ട് ചെയ്യാൻ തുടങ്ങി. അതുകൊണ്ട് നമ്മൾ എന്നാ ചെയ്തു, ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ചെറിയ കളക്ഷൻ ഓഫ് ബുക്സ് ഉണ്ട്. ഇത് നമുക്കും വേണ്ടിയിട്ട് വായിച്ചത് മാത്രമല്ല, ഇത് ആ കൊച്ചിനെയും കൂടെ ഓർത്തോണ്ടാണ്. അപ്പൊ ഞങ്ങൾ ആ ബുക്ക് ഇങ്ങനെ പ്രത്യേകിച്ച് അമ്മയുടെ ഉത്തരവാദിത്വമാണ് ബുക്കുകളെ എങ്ങനെ സൂക്ഷിക്കുക എന്നുള്ളത്. ഇവക്കൊരു ലൈബ്രറി എന്ന് പറയുന്ന ഒരു വലിയൊരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നില്ല അത്. ഞാൻ പറയുന്നത് കഥകൾ നമുക്ക് മാതാപിതാക്കൾ ഇവരോട് സംസാരിക്കണം. സംസാരിക്കുന്നതിന്റെ അടുത്ത സ്റ്റെപ്പാണ് ഇവര് നമ്മളോട് സംസാരിക്കും. അപ്പൊ നമുക്കൊരു ചെറിയൊരു ബുക്ക് പോലത്തെ വെച്ച് പറയാനുണ്ടേ ഉണ്ടല്ലോ അവരുടെ ഇമാജിനേഷൻ ഇങ്ങനെ. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു റീൽ ചെയ്തായിരുന്നു, ഇങ്ങനെ അത് ചെയ്യാൻ വേണ്ടി ചെയ്തതല്ല. ഇപ്പൊ അങ്ങനെ ഒരു കഥ പറയുന്നു, ഞാൻ നോക്കുമ്പോൾ എന്റെ ഗ്രാൻഡ് ഫാദർ എങ്ങനെയാണോ കഥ പറയുന്നത് അതുപോലെ ഇവളിങ്ങനെ ഇങ്ങനെ കൊണ്ടേനിയസ് ആയിട്ട് ഇങ്ങനെ ഉണ്ടാക്കി ഉണ്ടാക്കി പറയുവാണ് ചായ കുടിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട്. പിള്ളേരുടെ അടുത്ത് നമ്മള് എന്നാ പറയേണ്ട, ചില ഈ പുസ്തകമായിട്ടിരിക്കുന്നത് റീഡിംഗ് സ്കില്ലിന്റെ അപ്പുറത്ത്, റീഡിംഗ് സ്കില്ല് അവർ തീർച്ചയായിട്ടും അവർ പഠിക്കുന്ന കൂട്ടത്തിൽ വളർന്നു വരും. പക്ഷെ അവരുടെ ക്രിയേറ്റിവിറ്റിയും ഇമാജിനേഷനും ഏറ്റവും നല്ലത്, പിന്നെ ഒരു അടുക്കും ചിട്ടയൊക്കെ വരാനൊക്കെ വളരെ നല്ലൊരു സംഭവമാണ് ഈ ബുക്കുകൾ പിള്ളേർക്ക് ചെറുപ്പത്തിലേക്ക് കൊടുക്കുന്നത്.
4: അതോടൊപ്പം തന്നെ ഒരു ക്യാപ്ഷൻ ഇട്ടിട്ടുണ്ടായിരുന്നു, സമ്മാനങ്ങൾ കൊടുക്കേണ്ടതിന്റെ അല്ലെങ്കിൽ സമ്മാനങ്ങൾ നമ്മളെ സ്ഥിരം കൊടുക്കുന്ന സമ്മാനങ്ങളല്ല, അതിനപ്പുറത്തേക്കുള്ള സമ്മാനങ്ങളും കുട്ടികളെ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പൊ ഒരു ചെടിയൊക്കെ കൊടുത്തുകൊണ്ട് കൊടുക്കുന്ന ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ശരിക്കും അങ്ങനെ തന്നെ നമുക്ക് അതിനെ കാണേണ്ടതുണ്ടോ? കുട്ടികൾക്ക് കുറച്ച് കളർഫുൾ ആയിട്ടുള്ള സമ്മാനങ്ങളല്ലേ അവരെ സന്തോഷിപ്പിക്കുക?
5: ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്തപ്പം ഒരു സമൂഹം ഞങ്ങളെ കണ്ടത് അങ്ങനെയാണ്. ഞാൻ പോലും അങ്ങനെ ചിന്തിച്ചില്ല അവര് ചെടി കൊണ്ടുവരുന്നു. പക്ഷെ അവര് കൊണ്ടുവന്നപ്പം 2 ചോക്ലേറ്റ്, പിന്നെ ഡ്രോയിങ് ബുക്സ് 2 എണ്ണം, പിന്നെ കുറച്ച് കളർ പെൻസില്, ഇതെല്ലാം അവര് കൊണ്ടു കൊടുത്തിട്ട് പറഞ്ഞു, അന്നാറോസ് ദേർ ഈസ് എ സർപ്രൈസ് വെയിറ്റിംഗ് ഫോർ യു, പ്ലീസ് കം ടു ദ കാർ എന്ന് പറഞ്ഞു. അന്നാറോസ് അവരെ ഇങ്ങനെ അവരുടെ പുറകെ പോയി. അവര് ഭയങ്കരമായിട്ട് ഇങ്ങനെ, അതൊന്നും എനിക്ക് വീഡിയോ, ഞാൻ അങ്ങനത്തെ ഒരു വീഡിയോ എടുക്കുന്ന ഒരാളല്ല കേട്ടോ, ഇങ്ങനെ ഈ ഇമോഷൻസിനെ ഫീലിംഗ്സിനെ വെച്ച്. അപ്പൊ അവരത് അങ്ങോട്ട് കാർ തുറന്നു, അവരത് കൊടുത്തു. അന്നാറോസ് ഭയങ്കര സർപ്രൈസിലായി, ഇതൊരു സമ്മാനമാണോ. അപ്പം തന്നെ അത് അവിടെ കൊണ്ട് നട്ടില്ല, അത് ഒരാഴ്ച അവിടെ ഇരുന്നു, അത് വാടിയപ്പോ അന്നാറോസ് വെള്ളം ഒഴിച്ചു. അപ്പൊ ഞാൻ പറയുന്ന, ഞാൻ കണ്ടൊരു കാര്യം എന്ന് പറഞ്ഞാല്, ഞാൻ പോലും ഓർത്തില്ല ഇതിങ്ങനെ ആവുമെന്ന്. പക്ഷെ നമ്മുടെ ഒരു ജീവിത രീതി കൊണ്ട് ഒരു റീഡിംഗ് ഓഫ് ദ ഓഡിയൻസ് സംഭവിച്ചതാണ് അവരാ ചെയ്തത്. അത് കണ്ടു കഴിഞ്ഞപ്പം എനിക്ക് വളരെ ആത്മാർത്ഥമായിട്ട് തോന്നി, പിള്ളേർക്ക് ഇഷ്ടപ്പെടുന്നത് ചോക്ലേറ്റ്സ് മാത്രമല്ല, അതിലേക്ക് മാത്രമായിട്ട് അവർ നമ്മൾ ഒതുക്കുന്നത് നമ്മുടെ ഒരു ഇടുങ്ങിയ മെന്റാലിറ്റി കൊണ്ട് കൂടെയാണ് നമുക്ക് അതിന്റെ അപ്പുറത്തേക്കായിട്ട് എന്തൊക്കെയോ ഇവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. കാരണം ഷീ റിയലി എൻജോയ് ഇട്ട്.
4: അവൻ ക്ലാസ്സുകൾ എടുക്കാറുണ്ട് കുട്ടികൾക്കും ഒക്കെ ആയിട്ട്. അപ്പൊ അതിന്റെ ഒരു രീതിയൊക്കെ എങ്ങനെയാണ്?
5: ക്ലാസ്സുകളുടെ അപ്പുറത്തായിട്ട് നമ്മൾ ഈ ഒരു കാലഘട്ടങ്ങൾ ചെയ്യേണ്ടത് ഇവരുടെ ഒരു ക്രിയേറ്റിവിറ്റി സൈഡ് നമ്മള് എക്സ്പ്ലോർ ചെയ്യാന്നുള്ളതാണ്. അന്നാറോസിനെ ഞാൻ അങ്ങനെയാണ് വീട്ടിൽ ഇങ്ങനെ ആക്റ്റീവ് ആക്കുന്നത്. നമുക്ക് ക്രിയേറ്റീവ് ആകാൻ പറ്റുന്ന തരത്തിലുള്ള അങ്ങനെ കാര്യങ്ങൾ അവരെ കേൾപ്പിക്കും. പുറത്തിറങ്ങിയാൽ കണ്ടതിന്റെ ബാക്കി ചെയ്യാൻ എന്ന് പറഞ്ഞാല് അതാണ് പച്ച മലയാളത്തില് കണ്ടതിന്റെ ബാക്കി ചെയ്യാൻ മക്കളെ റെഡിയാക്കുക. അപ്പം നമ്മള് ചെയ്യുന്നൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീരെ കുഞ്ഞു പിള്ളേരുടെ കാര്യത്തിലല്ല കേട്ടോ, ഒരു അഞ്ചാം ക്ലാസ് തൊട്ട് മുകളിലേക്കുള്ള പിള്ളേർക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു ട്രെയിനിങ് എന്ന് പറഞ്ഞാല് നമ്മൾ കൂടിച്ച് വരുന്ന അത്തരത്തിലേക്കുള്ള കുറച്ച് ഗ്രൂപ്പ് വർക്കുകളുണ്ട്. ഒരു ചെറിയൊരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഗ്രൂപ്പിൽ ഒരു കാര്യം ചെയ്യുന്നു, അതിനുശേഷം എന്താണ് ഇതിലൂടെ അവര് മനസ്സിലാക്കിയത്, ഈ എത്ര എന്തെല്ലാം കാര്യങ്ങളാണ് ഈ സമയത്ത് അവർ നോട്ട് ചെയ്തതെന്ന് നമ്മൾ അവരോട് പറയുന്നു. കണ്ട കാര്യം എന്ന് പറഞ്ഞാല് ഇതേ ഒരു അഞ്ചാം ക്ലാസ്സുകാരന്റെ ഒരു ഇതേ സംഭവം ഞാൻ അഞ്ചാം ക്ലാസ്സുകാരന്റെ അടുത്ത് ചെയ്തപ്പോഴും ഒരു 63 വയസ്സുകാരന്റെ അടുത്ത് ചെയ്തപ്പോഴും അവര് രണ്ടുപേരും ലൈഫിന്റെ രണ്ട് തരത്തിലാണ് അത് അതിനെ അവർ റീഡ് ചെയ്തിരിക്കുന്നത്. കാരണം 65-കാരിലും ക്രിയേറ്റിവിറ്റി ഉണ്ടാവേണ്ട സമയമുണ്ട്, അഞ്ചാം ക്ലാസ്സുകാരിലും അത് ഉണ്ടാവേണ്ട സമയമുണ്ട്. അപ്പം ഞാനിങ്ങനെ ക്ലാസ് എടുക്കാൻ നമ്മൾ പല സ്ഥലത്തേക്ക് പോകുന്നതിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാല് നമ്മളിൽ ഉള്ള ഒരു സാധനത്തെ പുറത്തു കൊണ്ടുവന്ന് അതിനെ കുറച്ചും കൂടെ ഷാർപ്പൻ ചെയ്യുന്ന തരത്തിലേക്കാണ് നമ്മുടെ ഒരു ട്രെയിനിങ്. പക്ഷെ അത് എങ്ങനെ നമ്മുടെ ഇവിടെയുള്ള ആൾക്കാർ ഏറ്റെടുക്കുമെന്ന് നമ്മൾ എനിക്കറിയില്ലായിരുന്നു. പക്ഷെ ആ ഒരു കാര്യത്തിന് വലിയൊരു സാധ്യതയുണ്ട്. കാരണം നമ്മുടെ നാട്ടില് ഇവിടെ നോക്കിയാലും മോട്ടിവേഷൻ സ്പീക്കറിനെ തട്ടി നമുക്ക് നടക്കാൻ പറ്റുകയല്ല. ഇത് സംസാരിച്ചു കഴിഞ്ഞാലൊന്നും നമ്മൾ മോട്ടിവേറ്റ് ആകാൻ പോകുന്നില്ല, മറിച്ച് നമ്മുടെ ബ്രെയിൻ ആക്റ്റീവ് ആണ്, നമ്മുടെ സെൽസുകൾ ആക്റ്റീവ് ആണ്, നമ്മുടെ ഉള്ളിൽ അത് ചെയ്യണമെങ്കിൽ നമ്മൾ അത് ചെയ്ത് പഠിക്കണം. ഒരാൾ വണ്ടി ഓടിക്കുന്ന പിക്ചർ കാണിച്ചു തന്നാലും വണ്ടി ഓടിക്കുന്നതിനെ കുറിച്ച് 10 തവണ ക്ലാസ് ാലൊന്നും നമുക്ക് വണ്ടി പിടിക്കാൻ പറ്റുകയില്ല. നമ്മൾ വണ്ടിയെ കയറി ഇരിക്കാനുള്ള ഒരു സ്റ്റെപ്പിലേക്ക് നമ്മൾ എത്തുക എന്നുള്ളതാണ്. ആക്ടിവിറ്റി ചെയ്യിപ്പിച്ചോണ്ട് അവരിൽ സംഭവിച്ച മാറ്റത്തെ നമ്മൾ അങ്ങോട്ട് കാണിച്ചു കൊടുത്തോണ്ട് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് അവരെ ചലഞ്ച് ചെയ്യുന്നു, അവർക്ക് ഏറ്റവും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു 2-3 കാര്യത്തിലേക്ക് അവരെ ഗൈഡ് ചെയ്യുന്നു.
4: എവിടെയാണ് നമ്മുടെ നാട്ടിൽ? എവിടെയാണ്
5: നാട്ടില്? കണ്ണൂർ കാസർഗോഡ് ജില്ലയുടെ ബോർഡർ ചെറുപുഴ എന്ന് പറഞ്ഞ സ്ഥലത്താണ് എന്റെ സ്ഥലം, ചെറുപുഴ.
4: ഓക്കെ, അപ്പൊ അവിടേക്കാണ് ആളുകൾ വരികയൊക്കെ ചെയ്യുന്നത് അല്ലേ?
5: അങ്ങോട്ടാണ് ആൾക്കാർ വരികയും. ഞാൻ പറഞ്ഞല്ലോ ഇതൊക്കെ ഒത്തിരി കാലമൊന്നും ആയിട്ടില്ല കേട്ടോ, ഒരു 4-5 മാസം.
4: 4-5 മാസത്തിനുള്ളിൽ സംഭവിച്ച ലൈഫിലെ മാറ്റങ്ങളാണ് ഇതൊക്കെ അല്ലേ?
5: അപ്പം എന്റെ വീഡിയോ കണ്ടാലറിയാം, 1-ാമത്തെ വീഡിയോ തൊട്ട് ഈ ഇപ്പം ചെയ്തിരിക്കുന്ന വീഡിയോ വരെ ആരും ചിന്തിക്കാത്ത തരത്തിൽ ചിന്തിച്ചു. കാരണം ഇതുവരെയായിട്ട് ആരും ചിന്തിക്കാത്ത തരത്തിലാണ് ഞാനും വർക്ക് ചെയ്തത്. അപ്പം നമ്മുടെ ഏറ്റവും നല്ല പ്രായമുണ്ടല്ലോ, ഒരു ഒരു 20 തൊട്ട് അല്ലെങ്കിൽ ഒരു 25 തൊട്ട് 35 വരെ നമ്മുടെ ഏറ്റവും നല്ലൊരു സമയം. ആ സമയം ഏറ്റവും ക്രിയേറ്റീവ് ആയിട്ട് യൂസ് ചെയ്യണം, ആർക്കും പറയാൻ പറ്റാത്ത സ്റ്റോറികൾ നമുക്ക് ഉണ്ടാവണം.
4: അതെ. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്, കുറച്ച് സമയം നമ്മളുടെ കൂടെ ജോയിൻ ചെയ്തു, നിങ്ങളുടെ ലൈഫിലെ കുറച്ച് കാര്യങ്ങൾ, ഒപ്പം തന്നെ മോളുടെ കാര്യങ്ങൾ സംസാരിച്ചു. നിങ്ങളുടെ വീഡിയോസ്, മോളുടെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ പറയുന്ന വീഡിയോസ് ഒരുപാട് ആളുകളുടെ ശ്രദ്ധയിലേക്ക് എത്തുന്നുണ്ട്. അപ്പൊ ഇനിയും വീഡിയോസ് ഒക്കെ ഗംഭീരമായിട്ട് മുന്നോട്ട് പോകട്ടെ. നമ്മുടെ കൂടെ ജോയിൻ ചെയ്തതിന് താങ്ക് യു സോ മച്ച്.
5: തീർച്ചയായിട്ടും.
4: അങ്ങനെ കുട്ടികളും പേരൻസും എങ്ങനെയായിരിക്കണം കുട്ടികളുടെ അടുത്തുള്ള ഇടപെടൽ, അവർക്ക് എന്തൊക്കെ പുതിയ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കും, അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട പുതിയ പുതിയ കാര്യങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനെ പല പല വിഷയങ്ങളിലൂടെയായിരുന്നു ഇന്നത്തെ സ്മാർട്ട് ടോക്കിന്റെ സഞ്ചാരം. അങ്ങനെ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാണ് കേട്ടോ. അടുത്ത ആഴ്ച മറ്റൊരു അതിഥിയുമായിട്ട് വീണ്ടും കേൾക്കാം. റേഡിയോ സുനോ കേട്ട് കൂട്ടുകൂടാം.
1: This is Radio Suno 91.7 FM, Qatar's favorite radio station.
6: Adi, ene birthday celebration enda chelavu ende
7: samsamennu vandi vandi.
8: ഉഫ്, ആകെ സെഡാണ് മോനെ.
9: സംസമീന്ന് ഒരു മന്തി കഴിച്ചാ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
6: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്.
10: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
11: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ, ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ, അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സെൻസ്.
10: എസ്സെൻസ് അപ്പുസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500-4998.
12: ഓണസദ്യ റെഡിയാണ്, പായസം ഇടുന്ന
13: ടെസോറ പായസം ഖത്തറുണ്ടല്ലോ, അവിടുത്തെ സ്പെഷ്യൽ തണുത്ത ചണ്ട കോക്കനട്ട് പായസം ഇല്ലേ, ഒരിക്കൽ കഴിച്ചവർ വീണ്ടും വീണ്ടും അന്വേഷിച്ചെത്തും.
14: പാലട, അടപ്രഥമൻ എല്ലാം ഇപ്പോൾ തന്നെ പ്രീബുക്ക് ചെയ്യാം. ഈ ഓണത്തിന് മധുരം നിറയട്ടെ ടെസോറ പായസം ഖത്തറിനൊപ്പം. വക്ര സൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304.
1: Lulu, hypermarkets, supermarkets and department stores where the world comes to shop. Just feel
2: like you're home. In association with
3: Malabar Gold and Diamonds, the responsible jeweler.
15: മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

0: മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
0: ഹിലാൽ ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020 2525.

0: are listening to Radio Suno 91.7 FM,
1: Qatar's favorite radio station.
2: ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
3: റേഡിയോ നാടക മത്സരം സീസൺ 4.
2: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ഐഡി PR@suno.qa.
3: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.

0: listening to Radio Suno 91.7 FM. 91.7 FM.
1: Qatar's happiness frequency.
0: Radio Suno.
2: സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
3: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ, ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി
2: എസ്സെൻസ് അബു സിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500498.
4: ഹായ്, ഞാൻ നിങ്ങളുടെ ഗിന്നസ് ബക്രു.
0: യു ആർ ലിസ്ണിംഗ് ടു
4: ഖത്തറിന്റെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ റേഡിയോ.

0: रेडियो सुनो 91.7 FM कतर्स फेवरेट रेडियो स्टेशन.
1: കുട്ടി കുരുന്നുകൾ സ്കൂളിലേക്ക് തിരികെ പോകുന്നതിന് മുൻപ് ഒരു ആഘോഷമായാലോ? ഒലിഫ് സുനോ റേഡിയോ നെറ്റ്വർക്ക് ഒരുക്കുന്നു ബാക്ക് ടു സ്കൂൾ. ഓഗസ്റ്റ് 27 അപ്പോ സുദ്ര മോളിൽ വൈകിട്ട് 3 മണി മുതൽ. കൂടുതൽ വിവരങ്ങൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ 91.7 FM. Venue partner, Abu Sidra Mall, where convenience meets choice and community meets style. Abu Sidra

happiness frequency. Now, available on Vodafone Shuf app. വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരി ഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.

0: सुनो 91.7 FM,
1: Qatar's favorite radio station.